0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ കാര്യവും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ويقول الإنسان أإذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ:
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം, ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: tuned to reality.
1: Tuned to reality.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീറു സഅദി. നേർപ്പദം പരിഗയിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എഴുതിയ തഫ്സീറു സഅദിയുടെ മലയാള ശബ്ദാവിഷ്കാരം അവതരിപ്പിക്കുന്നത് നസ്റുല്ലാ സുലാഹി. സൂറത്തു നബ് 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ ഈ എപ്പിസോഡിൽ സൂറത്ത് 78 അധ്യായം സൂറത്തു നബയിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ പഠനമാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പറയുന്നതുപോലെ എഴുതിയെടുക്കാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ഒരുപാട് ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവർ ബോധപൂർവം അത് എഴുതിയെടുക്കുകയും എഴുതിയെടുത്തവ സൂക്ഷിക്കുകയും ചെയ്യുക, പിന്നീട് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ ഖുർആനുമായി അടുക്കാനും ജീവിതത്തിൽ അത് പകർത്താനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ പാരായണം. ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, അതിസുന്ദരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ 78-ാം അധ്യായം സൂറത്തു നബഇന്റെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പാരായണം ചെയ്യാനും ഒപ്പം അതേപോലെ തന്നെ അത് പഠിക്കാനും ഉള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും മനസ്സിലുണ്ടാവണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ ഈ ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന അർത്ഥ തലങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായി അവയുടെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 13-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം മുതൽ തുടങ്ങുന്നു. വ ജഅൽനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. സിറാജൻ, ഒരു വിളക്ക്. വഹാജൻ, തിളങ്ങുന്ന, കത്തിജ്വലിക്കുന്ന. വ അൻസൽനാ, നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅ്സിറാത്തി, മഴക്കാറുകളിൽ നിന്ന്, മഴക്കാറ്റുകളിൽ നിന്ന്. മാ അൻ സജ്ജാജൻ, കുത്തിയൊഴുകുന്ന വെള്ളം. ലിനുഖ്രിജ ബിഹി, അതുകൊണ്ട് നാം വെളിക്ക് വരുത്തുവാൻ, പുറപ്പെടുവിക്കാൻ. ഹബ്ബൻ, ധാന്യം. വനബാത്തൻ, സസ്യവും അഥവാ ചെടിയും. വ ജന്നാത്തിൻ, തോട്ടങ്ങളും. അൽഫാഫൻ, മരങ്ങളാൽ ഇടതിങ്ങിയ, തൂർന്നു നിൽക്കുന്ന. 13 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. പുതിയ കുറേ പദങ്ങളുണ്ട്. എഴുതിയെടുക്കാൻ കഴിയുന്നവർ അതിന് മുതിരുക, എഴുതിയെടുക്കുക, സൂക്ഷിച്ചു വെക്കുക, ഒപ്പം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെയും പിന്നെയും കേട്ട്, കൂടുതൽ തവണ കേട്ട് അത് മനഃപ്പാഠമാകുന്നതുവരെ, മനസ്സിലാകുന്നതുവരെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഇൻഷാല്ലാ ഈ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം.
1: കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു.

0: കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു. അത് മുഖേന ധാന്യവും സസ്യവും നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതൂർന്ന തോട്ടങ്ങളും.
1: മാഷാ അല്ലാ, വിശുദ്ധ ഖുർആൻ 78-ാം അധ്യായം സൂറത്തു നബയിലെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ അർത്ഥം മുഴുവനായും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് തഫ്സീർ സാദി അടിസ്ഥാനമാക്കി അതിൻ്റെ മലയാള വിവർത്തനമാണ് അല്ലെങ്കിൽ വ്യാഖ്യാനമാണ്. ആശയങ്ങളുടെ തലങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പോകുന്നത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ സഅദിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച സൂചിപ്പിച്ച ആ വ്യാഖ്യാനങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പോകുന്നത്.
2: കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വെളിച്ചമാകുന്ന അനുഗ്രഹത്തെ വിളക്കായിട്ടാണ് പറഞ്ഞത്. വഹാജ എന്ന് പറഞ്ഞത് പ്രയോജനങ്ങളും ഫലങ്ങളും നൽകുന്ന അതിൻ്റെ ചൂടിനെ ഉദ്ദേശിച്ചാണ്. കാർമേഘങ്ങളിൽ നിന്ന് വെള്ള നാം ഇറക്കുകയും ചെയ്തു, വളരെയധികം എന്നർത്ഥം. അതുമൂലം ധാന്യം നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. സസ്യവും ചോളം നെല്ല് തുടങ്ങി മനുഷ്യൻ ഭക്ഷിക്കുന്നവയും നാൽക്കാലികൾക്ക് ഭക്ഷണമായ മറ്റു ചെടികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇടതൂർന്ന തോട്ടങ്ങളും രുചികരമായ എല്ലാവിധ പഴങ്ങളുമുള്ള ഇടിതിങ്ങിയ തോട്ടങ്ങൾ, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ഈ മഹത്തായ അനുഗ്രഹങ്ങൾ തന്നവനെ നിങ്ങൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനം തുടങ്ങി അവൻ അറിയിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങളെങ്ങനെ കളവാക്കും? അവൻ്റെ അനുഗ്രഹങ്ങളങ്ങനെ നിങ്ങൾ തെറ്റുകൾക്ക് നിഷേധത്തിനും ഉപയോഗിക്കും?
1: അൽഹംദുലില്ലാ, 78-ാം അധ്യായം സൂറത്തു നബഇൻ്റെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ പഠനം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പാരായണവും അതോടൊപ്പം തന്നെ അർത്ഥങ്ങളും വാക്കർത്ഥങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനപ്പുറം നമ്മളറിയേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും നമ്മൾ പോയി കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും അറിഞ്ഞതും ജീവിതത്തിൽ പകർത്താനും നാളെയും അത് ഉപകാരപ്പെടാനുമുള്ള അമലുകളാക്കി സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഫാഫ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തസീറു സഅദി. നേർപ്പദം വാരികയിൽ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയുടെ ശബ്ദാവിഷ്കാരം. സൂറത്തുൻ നബ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ ശബ്ദം നൽകിയത് നസ്റുള്ള സുലാഹി.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 102 മുതൽ 105 വരെ വചനങ്ങളുടെ പാരായണം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 82. ഫലമ്മ ജാ, അങ്ങനെ വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, ജഅൽന, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർന, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറത്തൻ, കല്ലുകളെ, മിൻസിജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട,

0: അപ്പോൾ അതിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് ഇന്ദറബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ വമാഹിയ അതല്ല മിനവാലിമീൻ അക്രമികളിൽ നിന്ന് വിബഈദ് വിദൂരമായത്.

0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
1: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. എന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇൻദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിന്റെ സാരം ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമികളിൽ അഥവാ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് വിദൂരമൊന്നുമല്ല, അഥവാ ഇവർ ഷാമിലേക്കും മറ്റും യാത്ര പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടം ഇവർക്ക് കാണാവുന്ന വിധം അധികം അകലെയല്ലാതെ കിടപ്പുണ്ടല്ലോ എന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ നന്നായി തോന്നുന്നതും ഖുർആന്റെ വാക്കോട് യോജിച്ചു കാണുന്നതും. അള്ളാഹു ആലം. ഈ രാജ്യമാണ് പിന്നീട് ലൂത്ത് കടൽ എന്നും ചാവുകടൽ എന്നുമുള്ള പേരുകളിൽ വമ്പിച്ച തടാകമായി തീർന്നത്. കൂടുതൽ വിവരം സൂറത്തു ഷുഅറായിനു ശേഷമുള്ള ലൂത്ത് കടൽ എന്ന കുറിപ്പിൽ കാണാം. ഖുർആനിൽ വിവരിച്ച പല സംഭവങ്ങളെക്കുറിച്ചുമെന്ന പോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ രാജ്യം മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമാ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായേ അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിൻ്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19 അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാ. ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഇജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്തു അഹ്റാഫ്, ശുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശുഅറായിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയന്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്കത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നതാനും.
2: വചനം 84. വഇലാ മദിയന, മദിയനിലേക്കും അഖാഹും അവരുടെ സഹോദരനെ ശുഐബൻ ശുഐബിനെ ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഉബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ അല്ലാഹ അല്ലാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഒരു ഇലാഹും, ഗൈറുഹു അവനല്ലാതെ, വലാ തൻകുസു നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽ മിക്യാല അളത്തം, വൽ മീസാന തൂക്കവും, ഇന്നീ നിശ്ചയമായും ഞാൻ, അറാക്കും നിങ്ങളെ കാണുന്നു, ബിഖൈർ ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അദാബ ശിക്ഷയെ, യൗമിൻ ഒരു ദിവസത്തിലെ, മുഹീത്തിൻ വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന.

0: മദ്യൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ. അൽമിക്കിയാല, അളത്തം, വൽമീജാന, തൂക്കവും. ബിൽഖിസ്തി, നീതിമുറപ്രകാരം. വലാത്തബ്ഹസു, നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്. അന്നാസ, മനുഷ്യർക്ക്. അഷ്യാഅഹും, അവരുടെ വസ്തുക്കളെ. വലാത്തഅസൗ, നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്. ഫിൽ അർദി, ഭൂമിയിൽ. മുഫ്സിദീന, നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവു വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. വമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയവാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നു പോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയാ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
4: പീസ് റേഡിയോ.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹസീനിലൂടെ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
4: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം, ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന വല്ലസീന എന്നോ വല്ലദീന എന്നോ അല്ല, വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന വാവിന് ശബ്ദുണ്ട്, അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വ ഉദ്ദാറ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന, ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ, എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. തബവ്വ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം അല്ല, മിൻ ഖ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഖാഫ് വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്ന അതും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. മിൻ ഖ മിൻ ഖബ്ലിഹിം ബ ഇനെ ഖൽഖല ചെയ്യണം. ഖബ് മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന അല്ല, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹിബ്ബൂന മൻ ഹാജറ മൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്,

0: ഇദൂന അലം യജിദിക, ഇത് കേട്ടിട്ടുണ്ടാവും, അലം യജിദിക യതീമൻ, അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹറക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. വലാ യജിദൂന ഫീ സുദൂരിഹിം, സ സി സു ഫീ സുദൂരിഹിം, ഫീ സുദൂരിഹിം, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഇലാ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഫീ സുദൂരിഹിം ഹാജതൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്, ഹാജത്തല്ല, ഫീ സുദൂരിഹിം ഹാജതൻ. ഹാജതമ്മിമ്മ, തൻവീന് ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ. ഹാജതമ്മിമ്മ, ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. മിമ്മ ഊതു, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദ്. മിമ്മ ഊതു വയുസിറൂന, വയുസിറൂന അല്ല, സ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ്, സ ഒരിക്കലും സീനാവരുത്, യുസിറൂന അല്ല, യുസിറൂന, വയുസിറൂന, വയുസിറൂന, സ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് ദാലിനേക്കാൾ കൂടുതൽ വരണം. വയുസിറൂന അലാ അൻഫുസിഹിം, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, അലാ അൻഫുസിഹിം, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസിഹിം, അൻഫുസിഹിം വലോ, സാക്കിന മീമിന് ശേഷം വ, ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. വലൗ കാന ബിഹിം ഖസാസ, ഖ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഖ, ശേഷം സ്വാദാണ്, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്. ഖസാസ, ഇവിടെ ഖസാസ എന്ന് പറയരുത്, ഖസാസ. വലൗ കാന ബിഹിം ഖസാസ, നിർത്തുമ്പോൾ ഖസാസ, തഅന് സുക്കൂൻ നൽകിക്കൊണ്ട് ഹഇൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം, ഖസാസ. വമൻ യൂഖ, സാക്കിന നൂന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യൂഖ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഷുഹ നഫ്സി, ഷുഹ, ഷുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ശബ്ദമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. വമൻ യൂഖ ഷുഹ നഫ്സി ഫഉലായിക, മദ് മുത്തസിൽ, ഫഉലായിക, ഫഉലായിക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക, ഹംസയൊന്നും കാണുന്നല്ല, ഫഉലായിക, ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് കോതിപ്പോവും, അങ്ങനെയല്ല, ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖർജ ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. سورة الحشر لي ഒൻപതാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിന്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും ഒൻപതാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി

അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ليجزيهم الله أحسن ما عملوا ويزيدهم من فضله.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ويقول الإنسان أئذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: أعوذ بالله من الشيطان

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 258-259 ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ കിരീനി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
0: പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 82-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് ദുനിയാവിൽ തന്നെ അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം നമ്മളൊന്ന് മനസ്സിലാക്കാം. ഫലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, ജഅൽന, നാം ആക്കി, ആലിയഹ സാഫിലഹ, അതിൻ്റെ മുകളിനെ അതിൻ്റെ താഴെ, കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. മുകളിലുള്ളതിനെ താഴേക്കാക്കി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിച്ചു ആ നാടിനെ. വഅംതർന, നാം വർഷിപ്പിച്ചു, മഴ പെയ്യിക്കുന്നത് പോലെ പെയ്യിപ്പിച്ചു, അലൈഹ അവരുടെ മേൽ, ഹിജാറത്തൻ കല്ലുകൾ, മിൻ സിജീലിൻ മല്ലൂദ് തുടരെ തുടരെയുള്ള അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ, ശിക്ഷയുടെ കല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉള്ള വചനങ്ങളിലൂടെ അള്ളാഹു ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രകൃതി വിരുദ്ധമായ ഗുരുതരമായ കുറ്റം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ അടുത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ തന്നെയായിരുന്നു മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെന്നത്. ഇസ്ഹാഖ് അലൈഹി സ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ ഉണ്ടാകുന്ന സന്തോഷവാർത്ത അറിയിച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നത്. ആ വിവരം ലൂത്ത് നബിയുടെ ഭാര്യ ആ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുകയാണ്. കാരണം ആ നാട്ടിലുള്ള ആളുകളെപ്പറ്റി നമുക്കറിയാം, അവർ പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പാപം ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ ഈ വിവരം അറിയുന്നത് ലൂത്ത് നബിയുടെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹു ഏറ്റവും നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് സൂറത്തു തഹരീമിൽ രണ്ടു സ്ത്രീകളെയാണ്. ഒന്ന് നൂഹ് നബി അലൈഹി

ഊത്ത്. അള്ളാഹു ഉദാഹരണം പറയാണ്, നിഷേധികളായ, സത്യനിഷേധികളായ വനിതകൾക്ക് ഉദാഹരണം. അതിലൊന്ന് ഈ ലൂത്ത് നബിയുടെ ഭാര്യയാണ്. അപ്പോൾ അവരാണ് ഈ വിവരം എന്ത് ചെയ്യുന്നത്? തൻ്റെ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകളെ അറിയിക്കുന്നത്. എന്ത്, തങ്ങളുടെ വീട്ടിലിങ്ങനെ സുന്ദരന്മാരായ ആളുകൾ എത്തിയിട്ടുണ്ട്, അവർക്കും മനസ്സിലായിട്ടില്ല ഇതെല്ലാൻ്റെ മലക്കുകളാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാം ആകെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം എന്താ, തൻ്റെ വീട്ടിൽ ഇത്ര സൗന്ദര്യമുള്ള പുരുഷന്മാരായ ഈ അതിഥികൾ വന്ന വിവരം തൻ്റെ നാട്ടുകാരറിഞ്ഞാൽ അവരിവിടെ ഓടി വരും, എനിക്കവരെ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ, ഞാനാകെ അപമാനിതനാകുമല്ലോ, ഞാൻ എന്തു ചെയ്യും എന്ന് തുടങ്ങിയ പല ആശങ്കകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവസാനം നാട്ടുകാർ അറിഞ്ഞു, അവരോടി വന്നു അവരുടെ തോന്നിയാസത്തിന് വേണ്ടി. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കരഞ്ഞു പറയുന്നുണ്ട്, യാ ഖൗമി ഹാഉലാ ഇബനാത്തി ഹുന്ന അത്ഹറുലക്കും, എൻ്റെ പെൺമക്കളിതാ, അവരെ നിങ്ങൾക്ക് ഞാൻ മാന്യമായി കല്യാണം കഴിച്ചു തരാലോ. വലാ തുഹ്സൂനി ഫീ ളൈഫി, ഈ അതിഥികളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ മാനം കെടുത്തരുത്. അലൈസ മിൻകു റജുലു റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മാന്യതയുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും ഇല്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്ലാം തൻ്റെ സങ്കടം ആവലാതി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മറുപടി എന്താ, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക് മിൻ ഹഖിൻ, ന്യായമായിട്ടും അവർ പറയണം, സത്യമായിട്ടും നിനക്കറിയില്ലേ ലൂത്തേ, മാ ലനാ ഫീ ബനാതിക്, നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്കറിവില്ലേ. വ ഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങളുടെ ആഗ്രഹം ആവശ്യം എന്താന്നുള്ളതും ലൂത്തേ നിനക്ക് നന്നായിട്ടറിയാലോ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന, നിൻ്റെ വീട്ടിൽ വന്ന ഈ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം ആകെ അസ്വസ്ഥനായി വേവലാതിയോട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിങ്ങളെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവരെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാനിപ്പോൾ പ്രതിരോധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് ഈ വൃത്തികേടിനോട്, തിന്മകളോട് എത്ര തന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പോയിന്റിൽ പോലും യോജിക്കാൻ കഴിയാത്ത നിലപാടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മൻ റആ മിൻകും മുൻകരൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അല്ലേ? ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തെറ്റ്, ഒരു വിശ്വാസി എന്തിയാണ്, അവൻ്റെ വീട്ടിലോ നാട്ടിലോ അവൻ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും തെറ്റുകൾ, തിന്മകൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവനത് കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന സ്വാധീനമുള്ള അധികാരമുള്ള ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആ തിന്മയെ കൈകൊണ്ട് തടയണം. ഇനി നാവുകൊണ്ട്, കയ്യൂക്കുകൊണ്ട് ചെയ്യാൻ കഴിയില്ല, വാക്കുകൊണ്ട് എന്ത് ചെയ്യണം, ആ തെറ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒന്നിനും കഴിയാത്തൊരിടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആ തിന്മയോട് ഉള്ളത് പ്രകടിപ്പിക്കണം, അതെങ്കിലും ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുമില്ലാത്തവൻ്റെ കൽബിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തിന്മകളോട്, തോന്നിയാസങ്ങളോട്, വൃത്തികേടുകളോട്, ഏറ്റവും വലിയ കുറ്റം തിന്മ, ഷിർക്കാണ്. ആ ഷിർക്കിനോട്, കുഫറിനോട്, അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ തിന്മകളോടും നമ്മളുടെ മനസ്സിലെന്താണ്ട് അവരുടെ നിലപാട്, ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതിനോട് സമരസപ്പെടുന്ന ഒരു സംഗതി ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. മിനിമം അവരുടെ മനസ്സിലെങ്കിലും വെറുപ്പ് വേണം ആ തിന്മയോട്. ലൂത്ത് നബി അലൈഹി സ്ലാം അതാണ് ഇവിടെ ചെയ്യുന്നത്. തൻ്റെ നാട്ടിലും ഒരു മഹാജനക്കൂട്ടം വരുമ്പോൾ ഏകനായൊരു പ്രവാചകന്, ഒരു മനുഷ്യനായൊരു പ്രവാചകന് അവരെ പ്രതിരോധിക്കാൻ കുറേ പരിമിതികളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വിട്ടുകൊടുക്കാതെ വളരെ മാന്യമായ രൂപത്തിലും എന്നാൽ വളരെ ശക്തമായ നിലപാടിലും അദ്ദേഹം തൻ്റെ തെറ്റിനോടുള്ള, ഈ അവരുടെ വൃത്തികേടിനോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ളവരില്ലേ, എനിക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു, നിങ്ങളെ ഞാൻ തടയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിന്റിൽ അദ്ദേഹം അതിനോട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നബിമാർ,
അപ്പോൾ ആ നബിമാരിലാണ് നമുക്ക് മാതൃക.

0: ലൂത്തുനബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നത് വെറുതെ അന്ന് നടന്നൊരു കഥ കേൾക്കാനും ഒരു ചരിത്രം അറിയാനും അല്ലല്ലോ. ആ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് എന്തുണ്ട്? പാഠമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ പരിണിതി മഹാദുരന്തമായിരിക്കും എന്നതിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവർക്കായിരിക്കും ആത്യന്തികമായ വിജയമെന്നും ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ നിലപാടിവിടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവസാനമാണ് ലൂത്ത് നബിയുടെ അടുക്കൽ വന്ന മലക്കുകൾ അവർ പറയുന്നത്, ഖാലു യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതരാണ്. അള്ളാഹിൻ്റെ അടുത്തു നിന്ന മലക്കുകളാണ്, മനസ്സിലായില്ലേ? ലെൻ യസുലു ഇലൈക്ക, നിന്റെ അടുത്തേക്ക് അവരെത്തൂല, അതിനവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഫഅസ്രിബി അഹ്രിക ബിഖിത്ഇ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു ഖിത്ഇൽ, ഒരു യാമത്തിൽ നീ എന്ത് ചെയ്യണം? ഫഅസ്രി, രാപ്രയാണം ചെയ്യണം. ബി അഹ്ലിക്ക, നിന്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളായ നിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട്. വലാ യൽതഫിത്ത് മിൻകും അഹദുൻ ഇല്ലം റഅതക്, പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടാലും എന്ത് തന്നെ കേട്ടാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, നോക്കാതെ പോകണം, നിന്റെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹാമ അസ്വബഹും, ആ ജനതയെ ബാധിക്കുന്ന ശിക്ഷ നിന്റെ ഭാര്യയെയും ബാധിക്കും. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന മൗഇദഹും സുബ്ഹ്, തീർച്ചയായും അവർക്ക് വന്ന് ഭവിക്കുന്ന ശിക്ഷയുടെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പ്രഭാതമാണ്, സുബ്ഹാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, ആ പ്രഭാതം ഇവിടെ വളരെ തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ, ഒരുങ്ങണില്ലേ എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്ലാമിനോട് ചോദിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും പുറപ്പെട്ടു പോവുകയാണ്. ഭാര്യയും കൂടെ കൂടും, പക്ഷെ അവർ തിരിഞ്ഞു നോക്കും. അങ്ങനെ പിന്നെ ആ നാട്ടിൽ എന്തു സംഭവിക്കുന്നു? ഫലം മാജ അംബ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹിൻ്റെ ശിക്ഷയുടെ കൽപ്പന അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിച്ചു. അലാന്ന മുകളിൽ, ആലിയഹ, അതിലെ മുഗൾ ഭാഗം, സാഫിലഹ, അതിൽ താഴ്ഭാഗത്തായി എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്തിന് താഴേക്ക് അങ്ങോട്ട് മറിച്ചിട്ടു, കീഴ്മേൽ മറിക്കുക നമ്മൾ പറയും. അവരുടെ വീടും അവരുടെ സംവിധാനങ്ങളും എല്ലാത്തിനെയും അങ്ങോട്ട് എന്ത് ചെയ്തു? ആ ഗ്രാമത്തിനെ തന്നെ, ജഅൽന ആലിയഹ, ഏതാണ് ആ ഗ്രാമം? സൊധൂം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ നാടിനെ എന്ത് ചെയ്തു? അള്ളാഹു അങ്ങോട്ട് കൈകാര്യം ചെയ്തു. എന്നിട്ടോ, വഅംതർന അലൈഹ, അവരുടെ മേൽ വർഷിച്ചു. മത്തറുന്ന നമുക്കറിയാം മഴയാണ്, മഴ പെയ്യുന്നത് പോലെ അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്. എന്ത്? ഹിജാറത്തം മിൻ സിജീലി മല്ലൂദ്, തീയിലിട്ട് ചൂള വച്ച് പഴുപ്പിക്കപ്പെട്ട ആ കല്ലുകൾ, ഹിജാറത്തുകൾ. മല്ലൂദ്, മല്ലൂദിന് രണ്ടർത്ഥം മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മല്ലൂദ് എന്ന് പറഞ്ഞാൽ അടുക്കി അടുക്കി വെച്ച എന്ന് കാണാൻ കഴിയും. വേറെ സ്ഥലത്ത് കാണാൻ പറ്റും മല്ലൂദ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിനു പിറകെ ഒന്നായി, യത്തു ബഅലുഹ ബഅലൻ ഫീ നുസൂലിഹ അലൈഹിം, ഒന്നിനു പിറകെ ഒന്നായി തുടരെ തുടരെ അങ്ങനെ വരുന്ന കല്ല്, അല്ലേ, അങ്ങനെ പിന്നെ ഉള്ള കല്ലുകൾ അങ്ങോട്ട് വന്നിട്ട് അവരുടെ മേലങ്ങോട്ട് വർഷിക്കുകയാണ്. അത് ശിക്ഷയുടെ കല്ലുകളാണ്. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ആ കല്ലുകളിൽ മുസവ്വമഥൻ ഇൻദ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ. ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, അത് ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, ഈ അക്രമകാരികളിൽ നിന്ന് അകലെയല്ല. വമാഹിയ, ആ കല്ലുകളല്ല, മിനദ്വാലിമീൻ, ഈ അക്രമകാരികളിൽ നിന്ന്, ബിബഈദ്, അകലെയൊന്നുമല്ല. അതായത് മുസവ്വമഥൻ ഇൻദ റബ്ബിക്, അതിൽ ഒരു തഫ്സീറിൽ കാണാൻ പറ്റും ഓരോ കല്ലുകൾ ഈ ലൂത്ത് നബിയുടെ ജനതയിലെ അതിക്രമികളിൽ ആരുടെ മേൽ വന്നു പതിക്കണം എന്നുവരെ അടയാളം വച്ചിട്ടുണ്ട്. ആ കല്ലാണ് അവരുടെ മേൽ വന്നു പതിക്കുക എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും അതേപോലെ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെയും മുദ്രണം ചാർത്തിയ മുഅല്ലമത്തു എന്ന് പറഞ്ഞാൽ അലൈഹ അലാമത്തുൽ അദാബി വൽ ഗളബി, അള്ളാഹിൻ്റെ ഗളബിൻ്റെയും അദാബിൻ്റെയും മുദ്രണം ചാർത്തിക്കപ്പെട്ട ആ കല്ലുകൾ അത് അവരുടെ ജനതയുടെ മേൽ വന്ന് പതിക്കാണ്. അപ്പോൾ വമാഹിയ മിനല്ലാലിമിൻ അല്ലദീൻ യുഷാബഹൂന ലിഫിഇലി ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ ആ ജനത ചെയ്യുന്ന ആ തിന്മകൾ ചെയ്യുന്നവരാരായാലും അവരുടെയൊക്കെ സമീപത്ത് ഈ ശിക്ഷയുടെ സംഗതി അവരവർ ഓർക്കണം, അത് അവർക്കും കൂടി ബാധകമാണ് എന്നുള്ള രൂപത്തിൽ കൂടി തഫ്സീറിൽ നമുക്കിതിൻ്റെ വിശദീകരണം കാണാൻ പറ്റും. അള്ളാഹു അഅലം. ഏതായാലും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വമാഹിയ മിനല്ലാലിമീന ബിബഈദ്, അക്രമകളിൽ നിന്ന് അത് വളരെ ദൂരെയൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുഫസ്സിറുകൾ പല വിശദീകരണം ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അത് തുടർ തുടരുന്ന വരുന്ന കല്ലുകളാണ്. അതേപോലെ ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെ പേര് ഉള്ള കല്ലുകളാണ് എന്നൊക്കെ. എന്തായാലും സദൂം എന്ന നാട് ഇന്നും ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. അവിടുത്തെ ഉത്ഖനന ഗവേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ആധുനിക കാലഘട്ടത്ത് വന്നിരുന്നു. അവിടുത്തെ ആ കല്ലുകൾ, ആ മണ്ണുകൾ, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിൽ സാധാ സ്ഥലത്ത് കാണാത്ത തരത്തിലുള്ള മൂലകങ്ങളുള്ള രൂപത്തിൽ ഒരു പ്രത്യേകത അതിന് ആധുനിക റിസർച്ച് പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. തോന്നിയാസങ്ങൾക്കും തിന്മകൾക്കും അതിന് ദീർഘായുസ്സില്ല. ദുരന്തകരമായൊരു പര്യവസാനമാണ് അതിനുണ്ടാവുക. അവസാനത്തെ വിജയം വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും നന്മകൾക്കും മാത്രമായിരിക്കും എന്നൊക്കെയുള്ള പാഠങ്ങൾ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിരോധിച്ച മഹാതിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഈ വിശ്വാസപരമായ കരുത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ലൂത്ത് നബി അലഹിസ്ലാമയുടെ ജനത കീഴ്മേൽ മറിക്കപ്പെട്ട സംഭവം വിശദീകരിക്കുന്ന ഈ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
1: വചനം 71. അംറഅതുഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ, ഖായിമത്തുൻ, നിൽക്കുന്നവളായിരുന്നു. ഫദഹിഖത്ത്, അപ്പോൾ അവൾ ചിരിച്ചു. ഫബശ്ശർനാഹ, അപ്പോൾ അവൾക്ക് നാം സന്തോഷമറിയിച്ചു. ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ പറ്റി. വമിം വറാഇ, പിന്നാലെ. ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ. യാക്കൂബ്, യാക്കൂബിനെയും.

0: അദ്ദേഹത്തിന്റെ സ്ത്രീ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോൾ നാം, അഥവാ അള്ളാഹു, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പിന്നാലെ യഅ്ഖൂബിനെയും കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു.
1: ഭർത്താവിനും അതിഥികൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വീട്ടുകാരി അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാനും വേണ്ടിയായിരിക്കും അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജനത മുഴുവനും താഴെ കാണാവുന്നതുപോലെ പ്രകൃതി വിരുദ്ധമായ നീചവൃത്തിയിലും തോന്നിയവാസങ്ങളിലും അതിരുകവിഞ്ഞിരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതാനും ആ ജനതയെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞതായ സന്തോഷം കൊണ്ടോ അതിഥികൾ ആരാണെന്നറിഞ്ഞതിലുള്ള മനസ്സമാധാനം കൊണ്ടോ സാറ ചിരിച്ചു, അള്ളാഹു ആലം. ഈ അവസരത്തിൽ മലക്കുകൾ തങ്ങളുടെ വരവിൻ്റെ മറ്റേ ഉദ്ദേശ്യം അറിയിച്ചു. അവർക്കൊരു പുത്രൻ ഉണ്ടാവാൻ പോകുന്നുവെന്നും പിന്നീട് ആ പുത്രൻ വഴി ഒരു പൗത്രനും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമയും പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമയും തന്നെ. സന്തോഷ വാർത്ത അറിയിച്ചത് മലക്കുകൾ മുഖേനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ബഷർന നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞത്. ഇതുവരെയും മക്കൾ ജനിച്ചിട്ടില്ലാത്ത താനും തൻ്റെ ഭർത്താവും വലിയ വൃദ്ധന്മാരായിരിക്കുന്ന അവസരത്തിലുള്ള ഈ വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി.
2: വചനം 72. കാലത്ത്, അവൾ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ, വഅന, ഞാനായിരിക്കെ, അജൂസുൻ, ഒരു കിഴവി, വഹാദ, ഇത്, ബഅലി, എൻ്റെ ഭർത്താവ് ഷെയ്ഖ, വൃദ്ധനായിക്കൊണ്ട്, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷൈഉൻ, ഒരു കാര്യം തന്നെ, അജീബ്, അത്ഭുതകരമായ.

0: അവൾ പറഞ്ഞു, കഷ്ടം അഥവാ ആശ്ചര്യം തന്നെ. ഞാൻ ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ? ഇതാ എന്റെ ഭർത്താവ് ഒരു വൃദ്ധനുമായിരിക്കെ. നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
1: വചനം 73. ഖാലു, അവർ പറഞ്ഞു, അതഅജബീന, നീ അത്ഭുതപ്പെടുന്നുവോ, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദുൻ, മഹത്വമേറിയവനാണ്.

0: അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. വീട്ടുകാരെ, നിശ്ചയമായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു.
1: യാ വൈലത്ത എന്ന വാക്കിനർത്ഥം കഷ്ടമേ, നാശമേ എന്നൊക്കെയാണെങ്കിലും സന്തോഷ സൂചകമായ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ അത്ഭുതം തന്നെ എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളൂ. സ്ത്രീകളുടെ സംസാരത്തിലാണ് ഈ പ്രയോഗം അധികം കാണപ്പെടാറുള്ളതും. സൂറത്ത് ദാരിയാത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറക്കെ ഒരു ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്ന് മുഖത്തടിച്ചുകൊണ്ട് ഞാൻ വന്ധ്യയായ ഒരു കിഴവി എന്ന് പറഞ്ഞു. ദാരിയാത്ത് 29. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് 100 സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം.
2: വചനം 74. ഫലമ്മാ ദഹബ, എന്നിട്ട് പോയപ്പോൾ, അൻ ഇബ്രാഹീമ, ഇബ്രാഹീമിനെ വിട്ട്, അർറൗഉ പരിഭ്രമം, വജാഅത്തുഹു അദ്ദേഹത്തിന് വരികയും, അൽബുഷ്ര സന്തോഷവാർത്ത, യുജാദിലുനാ നമ്മോടദ്ദേഹം തർക്കിക്കുന്നു, ഫീ കൗമി ജനങ്ങളുടെ കാര്യത്തിൽ, ലൂത്തിൻ ലൂത്തിൻ്റെ.

0: പോകുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലൂത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു.
1: വചനം 75. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം ലഹലീമുൻ, സഹനശീലൻ തന്നെ. അവ്വാഹുൻ, വളരെ മടക്കമുള്ളവനാണ്. മുനീബുൻ, വിനയം കാണിക്കുന്നവനുമാണ്.
2: ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്.
0: നിശ്ചയമായും ഇബ്രാഹീം സഹനശീലനും വളരെ മനസ്സ് മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാകുന്നു.
1: വചനം 76. യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ, അഅരിദ്, നീ തിരിഞ്ഞുകളയുക. അൻഹാദാ, ഇതിൽ നിന്ന്. ഇന്നഹു, നിശ്ചയമായും കാര്യം. ഖദ്ജാ, വന്നു കടിഞ്ഞു. അമ്രു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന. വ ഇന്നഹും, നിശ്ചയമായും അവർ. ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു. അദാബുൻ, ശിക്ഷ. ഗൈറു മർദൂദ്, തടുക്കാവതല്ലാത്ത.
2: യാ ഇബ്രാഹിം.

0: ഇബ്രാഹീമേ, ഇതിൽ അഥവാ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. നിശ്ചയമായും കാര്യം തന്റെ റബ്ബിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. നിശ്ചയമായും അവർ അഥവാ ആ ജനങ്ങൾ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു.
1: സാരം, മലക്കുകൾ തങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വിവരിക്കുകയും ചെയ്തതോടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശങ്കയും പേടിയും നീങ്ങി. മക്കളുണ്ടാവാൻ പോകുന്ന സന്തോഷവാർത്തയും ലഭിച്ചു. അങ്ങനെ മനസ്സന്തോഷം വന്നപ്പോൾ അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനങ്ങളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നടത്തുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു അവിവേകിയോ അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുന്ന ആളോ ആയതുകൊണ്ടല്ല അത്. അദ്ദേഹം വളരെ സഹനവും ഭക്തിവിനയവും ഒക്കെയുള്ള ആൾ തന്നെയാകുന്നു. മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ജനങ്ങളെപ്പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല, അവരെ ശിക്ഷിക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞതാണ്, അവരതിന് അർഹരുമാണ്. ആ ശിക്ഷ ഒരിക്കലും ഒഴിവാക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റിയുള്ള വാഗ്വാദം അങ്ങ് വിട്ടേക്കുക. മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരും അവന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വന്നവരുമായ സ്ഥിതിക്ക് അവരോട് നടത്തുന്ന വിവാദം അള്ളാഹുവിനോട് നടത്തുന്നതിന് തുല്യമായതുകൊണ്ടാണ് നമ്മോട് തർക്കിക്കുന്നു, യുജാദിലുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തെപ്പറ്റി തർക്കമെന്ന് പറഞ്ഞുവെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന ശിക്ഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുകയുണ്ടായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിയെയും ആ ജനതയിലുണ്ടാകുന്ന സത്യവിശ്വാസികളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ അലിവ് തോന്നി. അന്വേഷണാർത്ഥം അദ്ദേഹം അവരോട് ചില ചോദ്യങ്ങൾ നടത്തി. ഇതിനെപ്പറ്റിയാണ് തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നു, വലമ്മാ ജാഅത്ത് റുസുലുന ഇബ്രാഹീം, സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യക്കാരെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്നവരാണ്, കാരണം അവർ അക്രമികളായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നതാണ്. അദ്ദേഹത്തെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സ്ത്രീ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ്. അങ്കബോത്ത് 31-32. ഈ തർക്കത്തിന്റെ വിശദീകരണമെന്നോണം വന്നിട്ടുള്ള ഒന്നിലധികം റിവായത്തുകൾ കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ആകെ സാരം ഇതാണ്. ആ രാജ്യം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അതിൽ നൂറുകണക്കിന് സത്യവിശ്വാസികൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുകയില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. പത്തുകണക്കിലോ എന്നും ചോദിച്ചു. അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്നാൽ അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾക്കറിയാം, ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്നതിനെയും മറ്റും സംബന്ധിച്ച് ബൈബിളിൽ ഉൽപ്പത്തി 18 ഒരു നീണ്ട വിവരണം കാണാം. അതിൽ പറഞ്ഞത് ചിലതൊക്കെ സ്വീകാര്യമാണെങ്കിലും മലക്കുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞത് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ചിലത് രണ്ടും തീർത്തും പറയുവാനും നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വദേശമായ ഇറാഖിൽ നിന്ന് ഹിജ്റ പോരുമ്പോൾ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഒന്നിച്ചുണ്ടായിരുന്നു. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അവർ ഫലസ്തീനിൽ വന്ന ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം ഗമുരിയ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു. അവിടെയുള്ളവരിൽ അദ്ദേഹം റസൂലായി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
2: വചനം 77. വലമ്മാ ജാഅത്ത്, വന്നപ്പോൾ, റസൂലുനാ, നമ്മുടെ ദൂതന്മാർ, ലൂത്തൻ, ലൂത്തിൻ്റെ അടുക്കൽ, സീഅ, അദ്ദേഹത്തിന് അനിഷ്ടമായി, ബിഹിം, അവർ മൂലം, വദാഖ ബിഹിം, അവരെ കൊണ്ട് ഇടുങ്ങുകയും ചെയ്തു, ദർആ, മുഴങ്കൈ അഥവാ മനസ്സ്, വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ, ഇത്, യൗമുൻ, ഒരു ദിവസമാണ്, അസീബ്, കഠിനമായ.

0: നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിന് വ്യസനം അഥവാ അനിഷ്ടം പിടിപെടുകയും അവർ മൂലം മനസ്സിടുങ്ങുകയും ചെയ്തു. ഇതൊരു കഠിനമായ ദിവസമാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു. സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിലായിരുന്നു അവർ ചെന്നത്. ആ നാട്ടുകാരാകട്ടെ കാമവികാരങ്ങളടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക മുതലായ നീചകൃത്യങ്ങളിൽ അതിരുകവിഞ്ഞവരായിരുന്നു. അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ സാന്നിധ്യം പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് അവർ മൂലം അദ്ദേഹത്തിന് വ്യസനവും മനഃപ്രയാസവും ഉണ്ടാകുവാൻ കാരണം. തങ്ങൾ മലക്കുകളാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നത് വരേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ തന്നെ അവർ കേവലം മനുഷ്യാതിഥികളായി മാത്രമേ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ. മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ലല്ലോ. ലാക സറഅൻ എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം അദ്ദേഹം മുഴങ്കൈ ഇടുങ്ങി എന്നാകുന്നു. മനസ്സുമുട്ടി, പ്രയാസം തോന്നി, മനസ്സ് ഇടുങ്ങി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് അതിൻ്റെ പ്രയോഗം. നേരെ മറിച്ച് മനസ്സിന് വിശാലതയും വികാസവും തോന്നി എന്ന അർത്ഥത്തിൽ ത്വാല സറഅൻ, വസിഅ സറഅൻ, മുഴങ്കൈ നീണ്ടു, വിശാലമായി എന്നിങ്ങനെയും പറയപ്പെടാറുണ്ട്.
2: നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കാതോർത്തത്.
3: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രയത്.
5: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിൻ്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
6: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peaceradio.com.
6: Peace Radio. Tuned to reality.
8: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 152 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
4: أعوذ بالله من الشيطان الرجيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 150 മുതൽ 152 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ സൂറ ഹൂദ് 36 മുതൽ സൂറ യൂസുഫ് സൂറ റഅദ് പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്റൈം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തുനിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറത്തു അത്തക്കാസുർ, സൂറത്തുൽ ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അല അലിഹി വസാഹിബി അജ്മായിൻ അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്തു തക്കാസുറാണ്. സൂറത്തു തക്കാസുർ, അതിലെന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. അൽഹാക്കുമു തക്കാസുർ, തക്കാസുർ അഥ അലിഫു ബ ത ഥ അക്ഷരാണ്. അപ്പം ശരിക്ക് ഉച്ചാരണം ശ്രദ്ധിക്കുക. തക്കാസുർ സ എന്നുച്ചരിക്കരുത്. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثمكلا سوف تعلمون قال لو تعلمون علم اليقين لترون الجحيم ثم لترون حالك لتسألن نون شد لذاني بنا يوم إذن ع يوم إذن ع تنوين شاشم عينان أبوتم غنت واند أبو يوم إذن ع يوم إذن عن يوم إذن عن النعيم
7: യൗമഇദിൻ അലിൻ നഈം.
6: ഓ ഓ കോദാം ആ ആ

0: കാഫ് ശരിക്കും ശരിക്കും ഒന്നുകൂടി കല്ല.
1: ആ
0: കാഫിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കട്ടോ.

0: ثم لتسألن يومئذ عن النعيم.
1: ആ അവിടെ യോമ ഇതിൻ പറയുമ്പോഴേ
2: യോ എന്ന് പറയുന്നത് യോ എന്നല്ല യാ എന്നാണ്, യാക്ക് ഫതഹാണ്. നമ്മൾ മാലിക് യോമിദ്ദീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അത്. ഒന്നുകൂടി ഓതാം, സുമ്മ ഒന്നുകൂടി ഒപ്പം. ആ

0: അടുത്ത സൂറത്ത് അൽ ഖാരിഅ ഉമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ് കൽ ഇഹ്നിൽ മൻഫൂഷ്. മൻഫൂഷ് ഇഖ്ഫാ ആണ്, നല്ലോണം മണിക്ക. അമ്മ മൻ സഖുലത്, അങ്ങനെ തെൻവിന് ശേഷം റാ ഒന്ന്. പിന്നെ അമ്മ മൻ ഖഫത്, അവിടെ ഇളഹാറാണ്, ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. മൻ ഖഫത്ത് ഒട്ടും ഉന്നത്തില്ലാതെ. മൻ ഖഫത്ത് എങ്ങനെ? മൻ ഖഫത്ത് എങ്ങനെ?
1: മൻ ഖഫത്ത്,
0: അത്ര മതി.

0: നമ്മള് മുഖവുരയിൽ ക്ലാസ് തുടങ്ങുമ്പോ പറഞ്ഞു, എന്ത്, അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ മണിക്കലും നീട്ടലും ഒക്കെ അതിന് ശേഷമുള്ളൂ. അടിസ്ഥാനം അക്ഷരങ്ങൾ കൃത്യമായിട്ട് ശരിയായ, ഇപ്പം നമ്മൾ നേരത്തെ കാഫ് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് ആ ശരിക്ക് ഉച്ചാരണം കൃത്യമായിക്കൊള്ളണം, അപ്പോഴേ അത് ഖിറാഅത്ത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂറത്ത് തക്കാസറും ഖാരിയും കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ സൂറത്ത് അത്തക്കാസുർ, സൂറത്തു ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുല്ല സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പീസ് ഖുർആൻ റേഡിയോ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന പഠന പരമ്പരകളിലൂടെ ഇതുവരെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ

0: കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടുമുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹുറൂഫു അൽ ഇസ്തിഇലാ വൽ ഇസ്തിഫാൽ, ഇസ്തിഇലാവും ഇസ്തിഫാലും. അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപൂട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത 2 സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹും. അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്, ഇതാണ് ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും നാവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ ത്വഇഫതൈ അൽ ലിസാൻ വൽ ഹംഖിൽ വൽ ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിൽ ഹർഫി. അപ്പോൾ ഹനകുൽ അഅല, ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി, നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് 4 അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, സാദ് ബാദ്. അപ്രകാരം തന്നെ ത്വാഉ ളാഉ, ഈ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് 4 അക്ഷരങ്ങൾക്കാണ്, സാദ് ബാദ് ത്വാ ളാ ത്വാ ളാ. അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ, ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിന് നേർവിപരീതമായിട്ടുള്ള ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരക്ഷരത്തിന് ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്ബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള, വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 4 അക്ഷരങ്ങളാണ്, സാദ് ബാദ് ത്വാ വാ, ഈ 4 അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫു തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഇല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ, വായ നിറച്ച് ഗൗരവത്തിൽ ഘനപ്പിച്ച് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ 7 അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തി, ഹുറൂഫുൽ ഇസ്തിഇല, ആ ഹുറൂഫുൽ ഇസ്തിഇല 7 അക്ഷരമാണ്. അതിൽപ്പെട്ട 4 അക്ഷരമാണ് ഇത്ബാഖിൻ്റെ അക്ഷരം, അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 4 അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫായലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ ഇൻതിബാഖ് ഇത്തിബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പം ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്തിബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഇലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്തിബാഖു തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം വ്യത്യാസവുമുണ്ട്, യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഇലാ നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ. ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്? ഇത്തിബാഖിനക്ഷരം. സാദ്, ദാദ്, ത്വാ, ലാ, ഇതാണ് ഇത്തിബാഖിൻ്റെ അക്ഷരം. ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഇലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്, ഖ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ്, ദാദ്, ത്വാ, ലാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഇലാഉം ഇത്തിബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഇലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഇലാഉം ഇത്തിബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഇലാഉം ഇത്തിബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഇലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഇലാ നടക്കുന്നത്. എന്നാൽ ഇത്തിബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ, ഹ, ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൽ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ്, ദാദ്, ത്വാ, ലാ, ഗ, ഹ, ഖ എന്ന ഇസ്തിഇലാന്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ, ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. സാദ്, ദാദ്, ത്വാ, ബാ എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ, ഹ, ഖാഫ് എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ദാദ്, ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സാദ്, ദാദ്, ത്വാ, ലാ ഇങ്ങനെയാണ് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്തിബാഖിൻ്റെ അക്ഷരത്തിൽ പെടാത്ത ഇസ്തിഇലാലിൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ, ഖ, ഖ. ഗൈൻ, ഖ, ഖാഫ്. അപ്പോൾ ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായ സാദ്, ദാദ്, ത്വാ, ലാ എന്നീ നാലക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്തിബാഖ് അഖ്വാ മിനൽ ഇസ്തിഇലാ. അൽ ഇത്തിബാഖ് അഖ്വാ മിനൽ ഇസ്തിഇലാ. ഹുറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട ഇത്തിബാഖില്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ അത് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ദാദ്, ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്തിബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഇലാന്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം നാവിൽ അങ്ങേയറ്റമാണ് അതിൻ്റെ മഖ്റജ് അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖാ എന്നുള്ളത് അണ്ണാക്കിലേക്ക് അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ് ബാദ് അതുപോലെ പോ ദോ എന്നുള്ളത് എന്താണ് അതിൻ്റെ നാവിൻ്റെ അറ്റഭാഗത്താണ് അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇവിടെ പറഞ്ഞ സാദ് ബാദ് പോ വോ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. പോ യതുമഊൻ അതുപോലെ സാദ് സോ സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയർന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം അതിൻ്റെ മഖ്റജ് ഒരേ മഖ്റജ് ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹറൂഫുൽ ഇത്ബാഖ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തെർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഖാ ബാദ് സാദ് ബാദ് അതിൻ്റെ തെർത്തീബ് പ്രകാരം ശക്തിയുടെ ആ തെർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് ഖാ, പിന്നെ ബാദ്, പിന്നെ സാദ്, പിന്നെ ല. ഖാ ബാദ് സാദ് ല ഈ നാലക്ഷരങ്ങൾ ഇതാണ് അതിൻ്റെ ശക്തിയുടെ അതിൻ്റെ ഖുവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സാദ് വാനേക്കാൾ എന്തുണ്ട്, ഖുവത്തുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഒരക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, കൂവത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ലൈഫാണോ അല്ലെങ്കിൽ മുത്തവസ്യത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ് ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ പിന്നെ നാലക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്നി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ബ ഇഫ്തഹ് മൈനി ഇഫ്തഹ് ഫഫ്തഹ് ബ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ തുറവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ് വിടവ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്. മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹംകി ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു. അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു സാദ് ബാദ് ത. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹ് അക്ഷരം അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഒ ഹ ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ 4 ഇത്തുബാഖിൻ അക്ഷരമാണ്. ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 3 ഇസ്തിലാൻ്റെ അക്ഷരവും 4 ഇത്തുബാഖിൻ അക്ഷരവും, പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അത് 7, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ, ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു ഖാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ 5 ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ودخل المدينة على حين غفلة من أهلها

0: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ.

0: അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
5: സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ,
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 63. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള, ആത്താനി, അവൻ എനിക്ക് നൽകിയിരിക്കുകയും, മിനുഹു, അവങ്കൽ നിന്ന്, റഹ്മത്തൻ, കാരുണ്യം, ഫമൻ, എന്നാൽ ആരാണ്, യൻസുറുനി, എന്നെ സഹായിക്കുക, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ അസൈതുഹു, അവനോട് ഞാൻ അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം, ഫമാ തസീദൂനനി, അപ്പോൾ നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുന്നതല്ല, ഗൈറ, അല്ലാതെ, തഹ്സീർ, നഷ്ടം വരുത്തൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്ന് പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെയായിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്കവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം അവനിൽ നിന്ന് ആരാണ് എന്നെ സഹായിച്ചു രക്ഷിക്കുക? അപ്പോൾ നഷ്ടം വരുത്തലല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല.
1: മുൻപ് പറഞ്ഞതുപോലെ കാരുണ്യം അഥവാ റഹ്മ കൊണ്ട് ഇവിടെയും പ്രവാചകത്വം തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇതുപോലെയുള്ള ഏതാനും വാചകങ്ങൾ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ചെയ്ത പ്രസ്താവനയിലും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശവും അദ്ദേഹം നൽകിയ തെളിവുകളും അവർ സ്വീകരിക്കുവാൻ ഒരുക്കമില്ല. അവർക്കൊരു പ്രത്യേക ദൃഷ്ടാന്തം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു.
2: വചനം 64. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഹാദിഹി ഇദാ നാക്കത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒട്ടകം, ലക്കും നിങ്ങൾക്ക്. ആയത്തൻ ഒരു ദൃഷ്ടാന്തമായിട്ട്, പദറൂഹ, അതിനാൽ നിങ്ങളതിനെ വിട്ടേക്കുവിൻ, തഖുൽ, അത് തിന്നുകൊള്ളട്ടെ, ഫീ അർദില്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വലാ തമസ്സൂഹ, നിങ്ങളതിനെ ബാധിപ്പിക്കുകയും ചെയ്യരുത്, ബിസൂഇൻ, ഒരു തിന്മയും, ഫയഅഖുദക്കും, എന്നാൽ നിങ്ങളെ പിടികൂടും, അദാബുൻ, ശിക്ഷ, ഖരീബുൻ, സമീപസ്ഥമായ.

0: എന്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അള്ളാഹുവിന്റെ ഒട്ടകം. ആകയാൽ അതിനെ അതിന്റെ പാട്ടിൽ നിങ്ങൾ വിട്ടേക്കുവിൻ. അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്നു തിന്നുകൊള്ളട്ടെ. അതിന് ഒരു തിന്മയും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ സമീപസ്ഥമായ ഒരു ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്.
1: വചനം 65. ഫഅഖറൂഹ, എന്നിട്ട് അവരതിനെ അറുകൊല ചെയ്തു. ഫഖാല, അപ്പോഴദ്ദേഹം പറഞ്ഞു, തമത്തഊ, നിങ്ങൾ സുഖമെടുത്തുകൊള്ളുക. ഫീദാരിക്കും, നിങ്ങളുടെ പാർപ്പിടത്തിൽ. സലാസത്ത് അയ്യാമിൻ, മൂന്ന് ദിവസങ്ങൾ. ദാലിക, അത്. വഅദുൻ, ഒരു വാഗ്ദത്തമാണ്. ഗൈറു മക്ദൂബ്, വ്യാജമായിരിക്കാത്ത.

0: എന്നിട്ട് അവർ അതിനെ അറുകൊല ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടത്തിൽ 3 ദിവസം സുഖമെടുത്തുകൊള്ളുവിൻ, അഥവാ അപ്പോഴേക്കും ശിക്ഷ അനുഭവപ്പെടും. അത് നിർവ്യാജ്യമായ ഒരു വാഗ്ദത്തമാകുന്നു.
1: ഒട്ടകം അതിൻ്റെ തീറ്റയും കുടിയുമായി ഭൂമിയിലൂടെ നടന്നുകൊള്ളട്ടെ. നിങ്ങളതിനെ ഒരുവിധത്തിലും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ താമസിയാതെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ അനുഭവപ്പെടും എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ താക്കീത് ചെയ്തു. വെള്ളത്താവളത്തിൽ 1 ദിവസം അവർക്കും 1 ദിവസം ഒട്ടകത്തിനുമാണെന്ന് ഊഴം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അതിനെ കുത്തിക്കൊന്നു. ഇനി നിങ്ങൾക്ക് 3 ദിവസമേ സുഖമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതോടെ ശിക്ഷയും ബാധിക്കും. അതിൽ മാറ്റം വരികയില്ല തന്നെ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഭവിച്ചതും അങ്ങനെ തന്നെ.
2: വചനം 66. ഫലമ്മാ ജാഅ, എന്നിട്ട് വന്നപ്പോൾ, അമ്രുനാ, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, സ്വാലിഹൻ, സ്വാലിഹിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്നാ, നമ്മിൽ നിന്നുള്ള, വമിൻ ഹിസി, അപമാനത്തിൽ നിന്നും, യൗമിഇദിൻ, ആ ദിവസത്തിലെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവൽ ഖവിയു, അവനത്രേ ശക്തൻ, അൽ അസീസ്, പ്രതാപശാലി.

0: അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി. നിശ്ചയമായും നിന്റെ റബ്ബു തന്നെയാണ് ശക്തനും പ്രതാപശാലിയുമായുള്ളവൻ.
1: വചനം 67. വഅഖദ, പിടികൂടുകയും ചെയ്തു. അല്ലദീന ദലമു, അക്രമം ചെയ്തവരെ. അസ്സൈഹതു, ഘോരശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവരായി. ഫീ ദിയാരിഹിം, അവരുടെ വസതികളിൽ. ജാസിമീൻ, കമിഴ്ന്നു മുട്ടുകുത്തി വീണവർ.
2: وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
0: അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണവരായി, അഥവാ ചത്തൊടുങ്ങി.
1: വചനം 68. കഅല്ലം യഗ്നൗ, അവർ ധന്യമാകാത്ത അഥവാ ഉണ്ടായിട്ടില്ലാത്ത പോലെ. ഫീഹ, അവിടെ. അലാ, അറിയുക. ഇന്ന സമൂദ, നിശ്ചയമായും സമൂദ്. കഫറു, അവർ നന്ദികേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിസമൂദ്, സമൂദിന്.

0: അതെ, അവിടത്തിൽ അവർ ഉണ്ടായിട്ടില്ലാത്തതുപോലെ അല്ല. അറിയുക, നിശ്ചയമായും സമൂദ് ഗോത്രം അവരുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, സമൂദ് ഗോത്രത്തിന് വിദൂരത അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ വളരെ അകലം.
1: ഈ സംഭവം അഹ്റാഫ്, ഷുഅറാ, ഖമർ എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ ഒട്ടകത്തിന്റെ വിശേഷതകളെപ്പറ്റി ചിലർ നടത്തിയിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള നിരൂപണം സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. വിഭാഗം 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെയും കഥകളാണ് ഈ വിഭാഗത്തിലുള്ളത്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സംഭവങ്ങൾ താഴെ ഹിജിർ, അൻകബൂത്ത്, ദാരിയാത്ത് എന്നീ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടു കാണാം.
2: വചനം 69. വലഖദ് ജാഅത്ത്, വരികയുണ്ടായി, റുസുലുന, നമ്മുടെ ദൂതന്മാർ, ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ അടുക്കൽ, ബിൽബുഷ്ര, സന്തോഷവാർത്തയുമായി, ഖാലു, അവർ പറഞ്ഞു, സലാമ, സലാം, ഖാല, അദ്ദേഹം പറഞ്ഞു, സലാം, സലാം, ഫമാ ലബിസ, എന്നിട്ട് അദ്ദേഹം താമസിച്ചില്ല, അൻജാഅ, വരുവാൻ, ബിഇജ്ലിൻ, ഒരു കാളക്കുട്ടിയെയും കൊണ്ട്, ഹനീദ്, ചുട്ടുവെവിക്കപ്പെട്ട.

0: നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം അഥവാ സമാധാനം ഭവിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സലാം. എന്നിട്ട് അദ്ദേഹം ഒരു ചുട്ടുവേവിച്ച കാളക്കുട്ടിയുമായി വരുവാൻ താമസമുണ്ടായില്ല.
1: ഈ ദൂതന്മാർ മലക്കുകളായിരുന്നു. ഇബ്രാഹീമിന്റെ അതിഥികൾ, വൈഫ് ഇബ്രാഹീം എന്നാണ് സൂറത്ത് ദാരിയാത്തിൽ ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിഥികളെപ്പോലെ മനുഷ്യരൂപത്തിൽ വന്ന അവർ ആരായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. സൽക്കാരപ്രിയനായിരുന്ന അദ്ദേഹം അന്നത്തെ പതിവനുസരിച്ച് വിശിഷ്ടാഹാരമായി കരുതപ്പെടുന്ന ഒരു കാളക്കുട്ടിയെ അറുത്ത് കൽച്ചുളയിൽ വെച്ച് വേവിച്ചു തയ്യാറാക്കി ഭക്ഷണം വിളമ്പി വെച്ചു അവരെ ക്ഷണിച്ചു. സൂറത്ത് ദാരിയാത്തിൽ ഈ രംഗം വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. ഉടനെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുക്കൽ പതുക്കെ ചെന്ന് ഒരു തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ അടുക്കൽ വെച്ചു. തിന്നുകയില്ലേ എന്ന് പറഞ്ഞു. ദാരിയാത്ത് 26-27. അവരുടെ വരവിന്റെ ഉദ്ദേശ്യത്തെപ്പറ്റി താഴെ വിവരിക്കുന്നുണ്ട്.
2: വചനം 70. ഫലമ്മാ റആ, എന്നിട്ട് അദ്ദേഹം കണ്ടപ്പോൾ, ഐദിയഹും അവരുടെ കൈകളെ, ലാ തസിലു, ചേരാതെ അഥവാ നീളാതെ, ഇലൈഹി, അതിലേക്ക്, നഖിറഹും അവരെക്കുറിച്ച് അദ്ദേഹം ശങ്കിച്ചു. ഔജസ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. മിൻഹും അവരെപ്പറ്റി, ഖൈഫ ഒരു ഭയം. ഖാലു അവർ പറഞ്ഞു, ലാ തഖഫ് നീ ഭയപ്പെടണ്ട. ഇന്നാ ഉർസിൽനാ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമി ജനങ്ങളിലേക്ക്, ലൂത്തിൻ ലൂത്തിൻ്റെ

0: എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ശങ്കിച്ചു. അവരെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ഭയം തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്.
1: അതിഥികൾ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നില്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അത് കണ്ടപ്പോൾ അവരെപ്പറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് സംശയവും ഭയവുമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അതിഥികൾ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി. തങ്ങൾ അള്ളാഹു അയച്ച ദൂതന്മാരാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് എന്നറിയിച്ചു. ഇതായിരുന്നു അവരുടെ വരവിന്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തെ പറ്റി തുടർന്ന് പറയുന്നു.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആന്റെ വിവരണവും വ്യാഖ്യാനവും പ്രാമാണികമായി മനസ്സിലാക്കാൻ ശ്രോതാക്കൾക്ക് സഹായകമായ ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 79, 80, 81 വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യ പതനം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ അവസാന ഭാഗത്തുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്ന അരംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ലൂത്ത് നബിയുടെ ജനത വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുന്ന, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ജനതയായിരുന്നു. അവരിൽ നിയോഗിതനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും പരലോക ചിന്തകളിലേക്കും ക്ഷണിക്കുകയും അവർ ചെയ്യുന്ന ഈ ദുർനടപ്പിനെതിരെ ശക്തമായ താക്കീത് അവർക്ക് നൽകുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പ്രവാചകനെ അവഗണിക്കുകയും അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ ധിക്കരിക്കുകയും ചെയ്ത ആ ജനത, അവരുടെ നാശം അവർ സ്വയം വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയ ഒരു സാഹചര്യം. അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകൾ വരുന്ന വഴിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് കയറി. കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങളിൽ നമ്മളത് മനസ്സിലാക്കി ശേഷം അവർ ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ കാര്യം ആലോചിച്ച് ആകെ അസ്വസ്ഥനാവുകയാണ്. കാരണം എന്താ, തൻ്റെ ജനത ഇവരെക്കുറിച്ചറിഞ്ഞാൽ ദുർവൃത്തിക്കു വേണ്ടി ഇവിടേക്ക് ഓടിവരും എന്നുള്ള കാര്യത്തിൽ ലൂത്ത് നബിക്കൊരു സംശയമല്ല. അതാണ് 77-ാമത്തെ വചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. വലമ്മ ജുറുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ, എവിടെ വന്നപ്പോൾ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നമ്മുടെ മലക്കുകൾ വന്നപ്പോൾ, സി അബിഹിം വ ലോക്ക ബിഹിം ദർ അൻ, അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ മനപ്രയാസമുണ്ടായി. ലോക്കബിഹിം ദർഅൻ, അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസമുണ്ടായി. വഖാൽ, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വിഷമകരമായ ഒരു ദിവസമാണ്. യോമുൻ ആസീബ് എന്ന് പറഞ്ഞാൽ ഷദീദു ഹറജ്, അങ്ങേയറ്റത്തെ വിഷമുള്ള കാര്യം. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം എന്താണ്, അന്ന കൗമഹു ലായ തുറുക്കൂനഹും, അദ്ദേഹത്തിൻ്റെ ജനതെന്ത് ചെയ്യൂല, അവരെ വെറുതെ വിടൂല. കാരണം എന്താണ്, ആ മലക്കുകളിലെ അന്നഹും ഫി സുവരി ഷബാബ്, യുവാക്കളുടെ സുന്ദരമായ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. അവരെ കണ്ടാൽ ഫി ഗോയത്തിൽ കമാലി വൽ ജമാൽ, അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള രൂപത്തിൽ വന്ന അവരെ അദ്ദേഹത്തിൻ്റെ ജനത ഒരിക്കലും വെറുതെ വിടൂല എന്നുള്ള കാര്യം പിന്നെ ബോധ്യമുള്ള ലൂത്ത് നബി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് മനപ്രയാസമുണ്ടാകുന്നത്. അതുമാത്രമല്ല, അതറിഞ്ഞും ചെയ്തു, വിവരമറിഞ്ഞു, അവർ വന്നു. വജാ അഹു കൗമുഹു യുഹറൂന ഇലൈഹി വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്. വിവരമറിഞ്ഞ ലൂത്ത് നബിൻ്റെ ജനത എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാ അഹു ലൂത്ത് നബിൻ്റെ അടുത്തേക്ക് അവർ വന്നു. കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത, യുഹറൂന ഇലൈഹി അല്ലേ, ആ ദുർനടപ്പിന് വേണ്ടി അവരെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവരെന്താണ്, യഅമലൂന സയ്യിആത്ത്, ഈ ദുർനടപ്പ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഹാ ഉലൈ ബനാത്തി ഹുന്ന അത്തുഹറുലക്കും, എൻ്റെ ജനങ്ങളെ, എൻ്റെ പെൺമക്കളിതാ, ഇവരല്ലേ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ, അവരെ ഞാൻ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂനി ഫീ ളൈഫി, എൻ്റെ ഈ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ മാനം കെടുത്തരുത്, അപമാനിക്കരുത്. അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. മാനം കെടുത്തരുത് അല്ലേ, ഈ ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു ആ ജനതയുടെ മുമ്പ് അള്ളാഹു ഓർമ്മിപ്പിക്കണതാണ്. മിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ ഈ ദുർനടപ്പ് ചെയ്യുന്ന ജനതയാണിവർ. ഇമാം സഅദി റഹമഹുള്ള ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ്, അൽ ഫാഹിഷത്തുല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് അതിന് മുമ്പ് ഒരു ജനതയും ചെയ്യാത്ത തോന്നിയാസത്തിൻ്റെ ആ ദുർനടപ്പ് ചെയ്യാൻ തുടങ്ങിയ ജനതയാണ് ഇവർ. അതുകൊണ്ട് എൻ്റെ അതിഥികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുമ്പിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ മാനം കെടുത്തരുതേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്തരുത്, നിങ്ങളെ കൂട്ടത്തിൽ ഇതൊക്കെ തടയാൻ പറ്റിയ, ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ, അല്ലെങ്കിൽ ഈ തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റിയ വിവേകങ്ങൾ ആരുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താ, കാലു കാലു എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനത പറയാണ്. ആരോട്? ലൂത്ത് നബിയോട്. ലഖദ് അലിംത, ലൂത്തേ നിനക്കറിവില്ലേ, നിനക്കറിയില്ലേ, മാലന, ഞങ്ങൾക്ക് എന്താ വേണ്ടത്, മാലന, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, ഫീ ബനാത്തിക്ക, നിൻ്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, മിൻ ഹക്കിൻ, യാതൊരു താല്പര്യവുമില്ല, ആവശ്യവുമില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ. വ ഇന്നക്കല തഅലമു, തീർച്ചയായും നിനക്കറിയാം ലൂത്തെ, മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലേ. ലാ നുരീദു ഇല്ല റിജാൽ, ഞങ്ങൾക്ക് പുരുഷന്മാരെ മതി. വലാലന റഗബത്തുൻ ഫിന്നിസാ, സ്ത്രീകളിൽ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്ന ഈ അതിഥികളെയാണ് എന്ന് പറഞ്ഞ് വളരെ ധിക്കാരികളായി അങ്ങോട്ട് വരിക, നിസ്സഹായതോടുകൂടി, അങ്ങേയറ്റത വിഷമത്തോടുകൂടി ലൂത്ത് നബി അലൈഹി സ്സലാം പറയുന്ന വചനമാണ് 80-ാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, ലൂത്ത് നബി അലൈഹി സ്സലാം പറയാണ്, ലൗ അന്നലി ബിക്കും, എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗ അന്നലി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ബിക്കും ഖുവ്വത്തൻ, നിങ്ങളെ തടയുവാൻ ഉള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഔ അല്ലെങ്കിൽ ആവീ ഇലാ റുക്കിനിൻ, എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റുക്കിനുണ്ടായിരുന്നെങ്കിൽ, ശദീദ് ശക്തനായ അല്ലേ. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ആശ്രയിക്കാൻ പറ്റിയ ശക്തൻ അള്ളാഹുവാണ്, ഒരു സംശയമല്ല. ആ അള്ളാഹുവിൽ ലൂത്ത് നബി അലൈഹിസ്സലാം ആശ്രയിച്ചിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വചനം അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഫഷ്തദ്ദ ഖൽഖു ഖലഖു ലൂത്തി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ആ ഖലഖ് അസ്വസ്ഥത, അങ്ങേയറ്റത്തെ അസ്വസ്ഥതയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് അല്ലേ. എനിക്ക് നിങ്ങളെ തടയാൻ, കായികമായി നിങ്ങളെ തടയാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു പിന്നെ അവലംബമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ശക്തനായൊരു സഹായി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, എങ്കിലും ഞാൻ അത് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൽ പോലും മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ദുർനടപ്പിനോടോ ആ നാട്ടിലെ തിന്മകളോടോ ലൂത്ത് നബി അലൈഹിസ്സലാം സമരസപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയെ നിരന്തരം അദ്ദേഹം താക്കീത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനം കെടുത്താൻ ഓടി വന്നപ്പോൾ അവിടെയും ശക്തമായ നിലപാടാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സ്വീകരിച്ചിട്ടുള്ളത്. ലൂത്ത് നബി എല്ലാ വഴിയും, നാല് പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകിയില്ലേ, അലൈസമിങ്കും റജുലുൻ റഷീദ്. രണ്ടാമത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ മാന്യമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. മൂന്നാമത് പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തടയാൻ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തനായ സഹായി ഉണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നിലക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ ആ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പം മലക്കുകൾ മറുപടി എന്താ? ഖാലു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, തീർച്ചയായും ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. ലൻ യസിലു ഇലൈക്ക, അവർ നിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല, ആ ജനങ്ങൾക്ക് നിൻ്റെ അടുത്തേക്കെത്താൻ ആവില്ല. ഫ അസ്രി ബി അഹ്ലിക ബിഖ്തഇം മിനൽ ലൈലി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫ അസ്രി ബി അഹ്ലിക, നിൻ്റെ കുടുംബത്തെയും കൊണ്ട് നീ യാത്ര പുറപ്പെടണം ഈ രാത്രിയിൽ. എപ്പോൾ? ബിഖ്തഇം മിനൽ ലൈൽ, രാത്രിയുടെ ഒരു യാമത്തിൽ, ഒരു ഘട്ടത്തിൽ. വലാ യൽതഫിത് മിങ്കും അഹദുൻ, നിങ്ങളിൽ നിന്നൊരാളും തിരിഞ്ഞു നോക്കരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാളും തീയരുത്, ഇങ്ങോട്ട് എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇല്ലംബ്രഅതക്, താങ്കളുടെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹ മാ അസ്വാബഹും, തീർച്ചയായും ആ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്, ആ ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്. ഇന്ന മൗഇദഹും സുബഹ്, തീർച്ചയായും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാകുന്നു, അല്ല അവർക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാണ്. എന്ത്? അവരെ ശിക്ഷിക്കാൻ പോണ സമയം ആ പുലർക്കാലമാണ്. ഇന്ന മൗഇദഹും അസുബഹ്, അതുകൊണ്ട് ആ സമയത്തിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. അലൈസ സുബഹു ബിഖരീബ്, ആ ശിക്ഷ വന്നെത്തുന്ന പുലരി അത് വളരെ തൊട്ടടുത്തല്ലേ, ആ പ്രഭാതം അടുത്തു തന്നെയല്ലേ, അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകണം എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അവരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുപോലെ, ലൂത്ത് നബി അലൈഹിസ്സലാമിനും ഇത് മലക്കുകളാണെന്നുള്ള അറിയില്ല. അള്ളാഹു പിന്നെ അദൃശ്യങ്ങൾ, ഗൈബ് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അവസാനം മലക്കുകൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ലൂത്ത് നബിക്ക് അറിയുന്നത്, ബോധ്യപ്പെടുന്നത്. മറിച്ചായിരുന്നെങ്കിൽ ലൂത്ത് നബി അസ്വസ്ഥനാവുകയോ തൻ്റെ ജനതയോടിങ്ങനെ കേണപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മലക്കുകളാണ്, വരെ തൊടാൻ കഴിയില്ല എന്ന് വളരെ കൂളായിട്ട് ലൂത്ത് നബിക്ക് ഇരിക്കാൻ കഴിയും. പക്ഷേ ലൂത്ത് നബിക്ക് അറിയുന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദൃശ്യം, ഗൈബ്, അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹിൻ്റെ അടിമകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എന്നുള്ള പ്രധാനൊരു വിഷയം ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉള്ള തങ്ങന്മാർ, ബീവിമാർ, ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പലരും വരാൻ പോണ കാര്യവും മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കുക? അത് ഇതിലേറ്റവും വലിയൊരു പാഠമാണ്. രണ്ടാമത്തത്, തിന്മകൾ, അന്യായങ്ങൾ, അതിക്രമങ്ങൾ, തോന്നിയാസങ്ങൾ, ദുർനടപ്പുകൾ ഇതൊന്നും അധികകാലം ഭൂമിയിലെന്തില്ല, വാഴുകയില്ല. അത് ചെയ്യുന്നവരുടെ പര്യവസാനം മഹാദുരന്തമായിരിക്കും എന്നുള്ളൊരു പാഠം കൂടി ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. മൂന്നാമത്തെന്താണ്, തിന്മകളുടെ സഹയാത്രികർ അതാരാണെങ്കിലും, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെപ്പറ്റി ഇവിടെ പഠിപ്പിച്ചു, അവർ ആ ജനങ്ങൾക്ക് ബാധിക്കുന്ന ശിക്ഷ പിടികൂടപ്പെടുന്നവരിൽ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചു. സൂറത്തു തഹ്രീമിൽ അള്ളാഹു നിഷേധികളായ രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് ഒന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെയും രണ്ടാമത് ഈ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ഭാര്യയെക്കുറിച്ചുമാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അള്ളാഹുവിൽ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമാണ് എന്നല്ലാഹു സൂറത്ത് തഹ്രീമിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, ലൂത്ത് നബി അലൈഹി സ്സലാമിനോട് ആ മലക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ലൂത്തെ നീ അസ്വസ്ഥനാകേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല, ഞങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല, നിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല, ഈ രാത്രിയിൽ നിൻ്റെ അഹിൽ കൊണ്ട് നിൻ്റെ കുടുംബത്തെ കൊണ്ട് എന്ന് പറഞ്ഞ വിശ്വാസികളെയും കൊണ്ട് ഈ രാത്രിയുടെ യാമത്തിൽ നീ ഈ നാട് വിട്ടു പോകണം, ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ പോകുന്ന യാത്രയിൽ സ്വാഭാവികമായും ഭാര്യയും കൂടെ പോകും, പക്ഷേ ഭാര്യ തിരിഞ്ഞു നോക്കും, ഭാര്യയെ ശിക്ഷ പിടികൂടും. അവർ തിന്മകളുടെ സഹയാത്രികയായിരുന്നു. അതിനുള്ള കാരണം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് അവർക്ക് വിവരം കൊടുത്തത് ഈ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു. ലി അന്നഹ തുഷാരിക്കു ഖൗമഹ ഫിൽ ഇസ്മ്, തിന്മയിൽ, കുറ്റത്തിൽ ആ ജനതയോട് പങ്കാളിയായിരുന്നു അവർ. മനസ്സിലായില്ലേ? ഫതദുല്ലുഹും അലാ അളിയാഫ് ലൂത്ത് ഇത് നസല ബിഹി അളിയാഫ്. ആ അതിഥികൾ ലൂത്ത് നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരം ആ ജനങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു എന്ന് ഇവിടെ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസ്വല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദിൻ്റെ 79 മുതൽ 81 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യമായ പതനം. ഈ വിഷയമാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സൊലാഹി.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം, ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അല്ലഫാസി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഖലമിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 17, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 17. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്തു തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു.

0: പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ്.

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് മനഃപാഠം.
2: أعوذ بالله من الشيطان الرجيم.

ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം.
1: ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 152 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
2: أعوذ بالله من الشيطان الرجيم
3: قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 150 മുതൽ 152 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു സഅദിയുടെ ശബ്ദാവിഷ്കാരം. നേർപ്പദം വാരികയിൽ ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നടത്തിയ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ഖുറൈഷ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ അബിറദല്ലാ അമ്മാ ബാദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്ക് ആയത്തുകൾക്ക് തഫ്സീറു സഅദിയിൽ നൽകപ്പെട്ടിട്ടുള്ള അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വവിഖ്യാതനായ ഖുർആൻ മുഫസ്സിർ നാസിറു സഅദിയുടെ, അബ്ദുൽ നാസിർ അസഅദിയുടെ തഫ്സീറു സഅദി എന്ന് പരക്കെ അറിയപ്പെടുന്ന അറബി തഫ്സീറിൻ്റെ മലയാള പരിഭാഷയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ മലയാള പരിഭാഷ, അതിൻ്റെ വ്യാഖ്യാനവും കൂടി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും ഓരോ ഭാഗം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 106 അധ്യായം സൂറത്തു ഖുറൈശ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 4 ആയത്തുകളാണ്, 4 വചനങ്ങളാണ് ഈ സൂറത്ത് മുഴുവനായും ഉള്ളത്. നമുക്ക് ആദ്യമായി സൂറത്തു ഖുറൈശ് എന്ന അധ്യായത്തിൻ്റെ മധുരപരമായിരിക്കുന്ന പാരായണം ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 106-ാം അധ്യായം സൂറത്തു ഖുറൈശിൻ്റെ അതിമധുരമായ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ സൂറത്തിലെ ആയത്തുകളിലുള്ള ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിഇലാഫി, ഇണക്കി അഥവാ പരിചയപ്പെടുത്തിയതിനാൽ ഖുറൈശിൻ, ഖുറൈശികളെ, ഇലാഫിഹിം അതായത് അവരെ ഇണക്കിയത്, രിഹ്ലതൻ യാത്ര, യാത്രക്ക്, അശ്ശിതാഇ ശൈത്യകാലത്തെ, വസ്വൈഫ് ഉഷ്ണകാലത്തെയും, ഫൽ യഅബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്തി ഈ വീട്ടിൻ്റെ റബ്ബിനെ, അല്ലദീ അത്വഅമഹും അവർക്ക് ഭക്ഷണം നൽകിയവനായ, മിൻ ജൂഉ വിശപ്പിന് പട്ടിണിയിൽ നിന്ന്, വആമനഹും അവർക്ക് അഭയം അഥവാ സമാധാനം നൽകുകയും ചെയ്ത, മിൻ ഖൗഫ് ഭയത്തിന് പേടിയിൽ നിന്ന്. സൂറത്തു ഖുറൈശിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് അല്ലെങ്കിൽ അതിലെ പദാനുപദ അർത്ഥങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ കേൾക്കാം. ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്
0: ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്
0: ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ,

0: അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിനു പകരം സമാധാനം നൽകുകയും ചെയ്തവനെ. സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീറു സാഅദി നൽകിയ വിശദീകരണമാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേൾക്കുന്നത്.
1: ജാറ് മജ്റൂർ കൊണ്ട് തുടങ്ങിയതിനാൽ ഈ അധ്യായം തൊട്ടു മുമ്പുള്ള അധ്യായവുമായി, അതായത് സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് കഅബ പൊളിക്കാൻ വന്ന ആനക്കാരെക്കൊണ്ട് നാം ചെയ്തതെല്ലാം ഖുറൈശികൾക്കും അവരുടെ സുരക്ഷയ്ക്കും പൊതുനന്മയ്ക്കും ധനസമ്പാദനത്തിനും കച്ചവടത്തിനും വേണ്ടി ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും അവരുടെ യാത്ര വ്യവസ്ഥാപിതമാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഖുറൈശികളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നശിപ്പിക്കുകയും അറബികളുടെ മനസ്സുകളിൽ പരിശുദ്ധ ഹറമിൻ്റെയും അതിൻ്റെ സംരക്ഷകരുടെയും സ്ഥാനം ഉയർത്തി അവർ ആദരിക്കപ്പെടുകയും അവർ ഉദ്ദേശിക്കുന്ന ഏത് യാത്രകൾക്കും തടസ്സമാവാത്ത വിധത്തിൽ അള്ളാഹു അവരെ മഹോന്നരതാക്കുകയും ചെയ്തു. അതിന് നന്ദി ചെയ്യാനാണ് തുടർന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതായത് അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ആരാധന അവന് മാത്രമാക്കുകയും ചെയ്യുക. അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, ഭക്ഷണത്തിലുള്ള സുഭിക്ഷതയും ഭയത്തിൽ നിന്നുള്ള നിർഭയത്വവും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നിർബന്ധമാക്കുന്ന ഭൗതികാനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. ആകയാൽ അള്ളാഹുവേ, പ്രത്യക്ഷവും പരോക്ഷവുമായ നിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയും തുതിയും നിനക്ക് മാത്രമാകുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കെ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവ് എന്ന് പ്രത്യേകം പറഞ്ഞത് അതിൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും കുറിക്കുന്നു.
0: സൂറത്തു ഖുറൈശിന് തഫ്സീറു സഅദിയിൽ വന്ന വ്യാഖ്യാനമാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ ഇപ്പോൾ നാം കേട്ടത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സൂറത്തിൻ്റെ വ്യാഖ്യാനവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീറു സഅദിയുടെ വിശദീകരണം.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കാൻ പോകുന്നത് തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ. തുടക്കം മുതൽ ശ്രോതാക്കൾക്ക് കേട്ടു തുടങ്ങാൻ ഇന്ന് സൂറ ത്വാഹ 105 മുതൽ സൂറ അംബിയ, സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ പാരായണം നിർവഹിക്കുന്നത് ഖാരി സയ്യിദ് അഷ്ഷുറൈം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഉണ്ടാകുമ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ ത്വഹ 105, സൂറ അംബിയ, സൂറ ഹജ്ജ്, സൂറത്ത് മുഹ്മിനൂൻ. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അഷ്ഷുറൈം.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുന്നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റ, വന്നാശിറാതി നശ്റ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقًا ഇങ്ങനെ فَرْقًا ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ദിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: فإذا النجوم طمست,
0: فإذا النجوم طمست, طو طمست, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وإذا السماء فرجت, وإذا السماء فرجت, وإذا الجبال نصفت, وإذا الرسل أقتت, وإذا الرسل أقتت.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് കാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് കാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ശബ്ദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔവലീൻ.

0: ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ
1: كذلك نفعل بالمجرمين كذلك نفعل بالمجرمين نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക, അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാഖ, ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് സൽമാൻ അൽ ഒക്ടൈബി പാരായണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാക്ക, ഷെയ്ഖ് സൽമാൻ അൽ ഉത്തൈബി പാരായണം ചെയ്തത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. സൽമാൻ അൽ ഉതൈബിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സൂറത്തുൽ ഹാഖയുടെ പാരായണമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് ഹൃദയവസന്തം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. സൂറത്ത് യാസീനിലെ ആദ്യത്തെ ഒരു നാല് ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ആയത്ത് യാസീൻ, രണ്ട് കേവലാക്ഷരങ്ങൾ മാത്രമാണ് ഈ ആയത്തിലുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും മുമ്പൊക്കെയുള്ള പല ക്ലാസ്സുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല സൂറത്തുകളും ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഈ രണ്ടക്ഷരങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെ ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഒന്നാമത്തെ അക്ഷരം യ ആണ്, രണ്ടാമത്തേത് സീൻ. യ പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കാതെ സാധാരണ മദ്ദ് തൊബിഅഇ, സാധാരണ ഒരു നീട്ടൽ മാത്രം മതി ഇവിടെ. രണ്ടാമത്തേത് സീൻ. സീന് മദ്ദ് ലാസിം എന്ന ഒരു ഗണത്തിലാണ് വരിക. അതൊരു ആറ് ഹറക്കത്തിൻ്റെ അളവ് നീട്ടി പാരായണം ചെയ്യേണ്ടുന്ന ഒരക്ഷരമാണ്. ഇപ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒരക്ഷരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വാദ്, ഖാഫ്, നൂൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുകൾ കാണാൻ സാധിക്കും. ത്വാഹ പോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 4, 5 അക്ഷരങ്ങൾ കൊണ്ടാരംഭിക്കുന്ന അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകളാണ് ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 14 അക്ഷരങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എല്ലാ സൂറത്തുകളിലെ 29 സൂറത്തുകളിലെ അക്ഷരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ 14 അക്ഷരങ്ങളാണ് ആകെയുള്ളത്. ഇതിലെ 8 അക്ഷരങ്ങൾ സീൻ ഓതുന്നത് പോലെ ദീർഘിപ്പിച്ചോതേണ്ടതാണ്. അഥവാ ആ അക്ഷരങ്ങൾ നമ്മളൊന്നിങ്ങനെ ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാകും, അതിൻ്റെ ഉച്ചാരണത്തിൽ 3 ഹർഫുകൾ വരുന്നുണ്ട്. സീൻ, സീന് യാ നൂന് സീൻ എന്നുച്ചരിക്കുമ്പോൾ. എന്നാൽ യാ ഉച്ചരിക്കുമ്പോൾ ശരിക്ക് യാ രണ്ടക്ഷരങ്ങളാണ്, ഒരു യാ ഉമുര അലിഫ് യാ ത്വാ എന്നിങ്ങനെ രണ്ടക്ഷരങ്ങളാണ്. ഇങ്ങനത്തെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാ യാ ത്വാ ഹാ റോ, ഇങ്ങനെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ വരുന്ന എന്നാൽ നീട്ടേണ്ടതില്ലാത്ത, അതായത് പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കേണ്ടതില്ലാത്ത 5 അക്ഷരങ്ങൾ. മറ്റു 8 കാഫ്, മീം, ഐൻ, സീൻ, ലാം, അതുപോലെ തന്നെ നൂൻ, ഖാഫ്, സ്വാദ് എന്നിങ്ങനെ 8 അക്ഷരങ്ങൾ ദീർഘിപ്പിച്ച് അവയുടെ ഉച്ചാരണത്തിൽ ഖാഫ് എന്നുച്ചരിക്കുമ്പോൾ ഖാഫ് അലിഫ് ഫ, അതിങ്ങനെ നമ്മൾ ഖാഫ് എന്ന് ഉച്ചാരണം എഴുതുകയാണെങ്കിൽ മൂന്നക്ഷരങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവയെ ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ്. പിന്നെ പതിനാലാമത്തൊരക്ഷരം അലിഫ് ആണ്. അത് ഉച്ചാരണത്തിൽ ആ ലിഫ് എന്ന് മൂന്നെണ്ണം ഉണ്ടെങ്കിലും ദീർഘിപ്പിച്ച് ഓതേണ്ടതില്ല. മൂന്നക്ഷരങ്ങളുള്ളത് ദീർഘിപ്പിച്ച് ഓതേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പം മദ് ലാസിം എന്നത് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, ഞാൻ ആ തജ്വീദിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുകയല്ല, അടിസ്ഥാനപരമായൊരു വിവരം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മദ് ലാസിം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്ദിൻ്റെ ഹർഫിനു ശേഷം സുക്കൂനുള്ള അക്ഷരം വരുമ്പോഴാണല്ലോ മദ് ലാസിം ഉണ്ടാവുക. മദ്ദിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ മദ് ലാസിമായി. അപ്പോൾ അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. ഇവിടെ യാസീനിലെ സീൻ എന്നുച്ചരിക്കുമ്പോൾ മൂന്നക്ഷരങ്ങൾ വരുന്നു. സീൻ, ആദ്യം സീന്, പിന്നെ യാ, പിന്നെ നൂന്. യാ എന്ന മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനാണ് വരുന്നത്. അപ്പോൾ മദ് ലാസിമിൻ്റെ വിധിയാണ്. അഥവാ മദ് ലാസിം അൽ കലമിയുമുണ്ട്, ഹർഫിയുമുണ്ട്. ഒരു കലിമത്തിൽ, ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂനുള്ള അക്ഷരങ്ങൾ വരുന്ന രീതിയും, ഒരു ഹർഫ് തന്നെ ഉച്ചരിക്കുമ്പോൾ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂന് വരുന്ന രീതിയും ഉണ്ട്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സീനിനെ അല്പം ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്ന് പറയുന്നത്. അതൊന്നിങ്ങനെ ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാസീൻ, അങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. ഇതാണ്. പിന്നെ അവിടെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഈ നാലായത്തുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം വരുന്നത് മൂന്നാമത്തെ ആയത്തിലാണ്. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക, അവിടെ സുക്കൂനുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതണം. സുക്കൂനുള്ള മീമും നൂനും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് തജ്വീദ് നിയമത്തിലെ ഒരു അടിസ്ഥാന വിവരമാണ്. അത് നമ്മളൊക്കെ സാധാരണ ശ്രദ്ധിക്കാറുള്ളതുമാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തൊരു കാര്യം, പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ അലാ സിറാത്തിം മുസ്തഖീം. സിറാത്തിം മുസ്തഖീം എന്ന് പറയുന്ന ഭാഗമാണ്. സിറാത്തുൻ അവിടെ തൻവീനാണ്. ആ തൻവീനിന് ശേഷം അഥവാ രണ്ട് കസ്ർ ഖുർആനിലുള്ളത് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ട് കസ്റും രണ്ട് ലൊമ്മും രണ്ട് ഫത്തഹും ആ രൂപത്തിൽ വരുന്നതിനെയാണല്ലോ നമ്മൾ തൻവീൻ എന്ന് പറയാം. ആ തൻവീനിന് ശേഷം മീമ് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതണം. അതാണ് നിയമം. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. ഒന്ന് ഓതി നോക്കിയാൽ മനസ്സിലാകും. അലാ സിറാത്തിം മുസ്തഖീം. ഇതാണ് ഈ നാല് ആയത്തുകളിൽ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മളൊരു പുതിയ സൂറത്ത് പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ പ്രത്യേകതകളും ആ സൂറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ 36-ാമത്തെ ഖുർആനിലെ സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 36-ാമത്തെ സൂറത്താണ് സൂറത്തു യാസീൻ. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ സൂറത്തിലാകെ 83 ആയത്തുകളാണുള്ളത്. 83 ആയത്തുകൾ. പിന്നെ നമുക്കറിയാം ഖുർആനിലെ സൂറത്തുകളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ചില സൂറത്തുകളെ ചില ആയത്തുകളും ചില സൂറത്തുകൾ മുഴുവനായും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. അത് ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരറിവാണ്. അതായത് പ്രവാചകൻ്റെ ഹിജറക്ക് മുമ്പ് അവതരിച്ച അധ്യായങ്ങളെ ആയത്തുകളെ മക്കിയായ സൂറത്തുകളെന്നും മക്കിയായ ആയത്തുകൾ എന്നും പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് ശേഷമുള്ള ആയത്തുകളെ സൂറത്തുകളെ മദനിയായ ആയത്തുകൾ മദനിയായ സൂറത്തുകളെന്ന് പറയാറുണ്ട്. ഇവിടെ സൂറത്ത് യാസീൻ മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ സൂറത്ത് ക്രമത്തിൽ, സൂറത്തുകളുടെ ക്രമത്തിൽ 36-ാമത്തെ അധ്യായം. രണ്ടാമത്തേത് ആകെ ആയത്തുകളുടെ എണ്ണം 83. മൂന്നാമത്തെ കാര്യം, ഇത് മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്, സൂറത്താണ്. ഇനി യാസീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലാഇലുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം എടുത്തു പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യപൂർവം പരിഗണിക്കാറുള്ള ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ആളുകൾ ഖുർആനും അറിയാം യാസീനും അറിയാം എന്ന ഒരു ശൈലി തന്നെ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ഖുർആനും അറിയാം യാസീനും അറിയാം, അഥവാ യാസീനൊരു പ്രത്യേകത ആളുകൾ കാണുന്നു. ഇപ്പം നിത്യജീവിതത്തിൽ പൊതുവിൽ മുസ്ലിം സമൂഹം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, മറ്റു അധ്യായങ്ങളെക്കാളെല്ലാം ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും പ്രധാന സന്ദർഭങ്ങളിലും ഒക്കെ യാസീനിനെ ആളുകൾ പരിഗണിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളോടൊക്കെ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ഒരു യാസീനോദു മോനെ, ഒരു യാസീനോദു മോളെ എന്നാണ് മുതിർന്ന ആളുകൾ കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതല്ലെങ്കിൽ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ മയ്യത്തിനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളും മയ്യത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളുകളും സൂറത്ത് യാസീൻ ഓതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതി പാരായണം ചെയ്യുന്ന ഒരു രീതിയും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങളുണ്ടായാൽ സൂറത്ത് യാസീൻ ഓതുന്ന വീട്ടുകാരെ, സ്ത്രീകളെ, ഉമ്മമാരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യാസീനിന് ഇത്രയധികം പരിഗണന നൽകാൻ മാത്രമുള്ള എന്തു സവിശേഷതയാണ് യാസീനുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പലതും കേട്ടുകേൾവിയുടെയും നാട്ടുനടപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ആളുകൾ ചെയ്തു വരുന്നു എന്നതിനപ്പുറം ആ നിലക്കുള്ള ഒരു ഫളില്, ഒരു പവിത്രത യാസീനിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ യാസീൻ മോശമായ ഒരു സൂറത്താണ് എന്നല്ല, വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തിനും ഏതൊരധ്യായത്തിനുമുള്ള എല്ലാവിധ പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ സൂറത്തു യാസീനിനും അതിൻ്റെ മഹത്വവും പരിപാവനത്വവും പവിത്രതയുമുണ്ട്. യാസീനിൽ ഒരു അർഫ് പാരായണം ചെയ്താൽ, ഖുർആനിൽ ഒരു അർഫ് പാരായണം ചെയ്തതിന് 10 ഹസനാത്തുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച, അതേ പുണ്യം ലഭിക്കും, അതിലൊന്നും ഒരു കുറവുമില്ല. എന്നാൽ യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം ദുർബലങ്ങളായ ഹദീസുകൾ പറഞ്ഞു പരിചയിക്കുകയും അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ഈ നിലക്കുള്ള ഒരു പരിഗണന ആളുകൾ യാസീനിന് നൽകാനുണ്ടായ കാരണം. അതിൽ ചില ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ വഖൽബുൽ ഖുർആനി യാസീൻ മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് അങ്ങനത്തെ ഒരു ഹദീസാണ്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയം അത് യാസീനാകുന്നു. മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ അവൻ 10 തവണ ഖുർആൻ പാരായണം ചെയ്തവനെ പോലെയാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ പ്രചരിക്കുന്നു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു. ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ നേരം പുലരുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ്. വേറൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം, മൻ ദാവമ അലാ ഖിറാഅതിഹ കുല്ല ലൈലത്തിൻ സുമ്മ മാത മാത ഷഹീദൻ. ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുകയും എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹും യൗമഇദിൻ. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിൽ, മഖ്ബറയിൽ പ്രവേശിച്ചു, എന്നിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹു ആ ദിവസം അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകും. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇഖറഉ സൂറത്ത യാസീൻ, യാസീനിന് നിങ്ങൾ പാരായണം ചെയ്യുക, അലാ മൗതാക്കും, നിങ്ങളിൽ മരണാസന്നനായ ആൾക്ക് സൂറത്തു യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ മയ്യിത്തിൻ
2: يقرأ عليه سورة ياسീൻ إلا هون الله عليه.
1: ഒരു മയ്യത്തിൻ്റെ മേൽ, മയ്യത്തിൻ്റെ അടുത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും. ഇപ്പം ഏകദേശം ഒരു 6 ഹദീസ് ഇവിടെ ഉദ്ധരിച്ചു. ഈ ഹദീസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം ളഈഫുകളാണ്, ദുർബലങ്ങളായ ഹദീസുകളാണ്. ചിലത് മൗളൂആത്തുകളാണ്, ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തിയാവാത്ത ദുർബലങ്ങളായ ഹദീസുകളാണ് ഇവ എന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇത്തരം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യാസീനുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ ഇത്തരം ഈ നിലക്ക് ധാരാളം ളഈഫായ ഹദീസുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചതുകൊണ്ടാവാം ആളുകൾ ഇതിന് വലിയ മഹത്വവും പരിഗണനയും നൽകി അങ്ങനെ അതൊരു ശീലമായി നാട്ടുനടപ്പായി സ്വീകരിച്ചു വരുന്നത്. ഇതാണ് യാസീൻ്റെ ആ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി 4 ആയത്തുകളിൽ ഓരോ ആയത്തുകളും അതിൻ്റെ വാക്കിൻ്റെ അർത്ഥവും ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ 1-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ യാസീൻ എന്നാണ്. എന്താണ് യാസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്ന ആയത്തു മുതൽ, പഠിച്ചതു മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേവലാക്ഷരങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ, മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയ അന്തിമ അഭിപ്രായം വല്ലാഹു അഅലം എന്നാണ്. പടച്ചവനിക്കറിയാം, അള്ളാഹുവിനറിയാം. എന്നാൽ ഇതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അറബികളെ വെല്ലുവിളിക്കുകയാണ്, അറബികളെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിയാണിത് എന്നഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അതേസമയം ഇത് ഒരു നിദാഇന് വേണ്ടി, വിളിക്കാൻ വേണ്ടി, ഏയ് എന്ന് ഒരാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ് കേവലാക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അന്തിമമായി മിക്ക പണ്ഡിതന്മാരും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം പറയാറുള്ളത് വല്ലാഹു അഅലം എന്നാണ്. ഇവിടെ യാസീനിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യക്തമായ ഒരഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ, താബിഈകളും തബഅത് താബിഈകളുമായ മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളെ, പണ്ഡിതന്മാരെ, വഹാഖിനെ പോലെ, ഇക്രിമ റഹ്മഹുള്ളയെ പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഹേ മനുഷ്യ എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഈ രൂപത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഹുവ കദാലിക ഫീ ലുഗത്തിൽ ഹബശ, അബസീനിയക്കാരുടെ, എത്യോപ്യക്കാരുടെ ഭാഷയിൽ യാ ഇൻസാൻ എന്നതിന് യാസീൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതായി തഫ്സീറുകളിൽ കാണാൻ കഴിയും. എന്തായിരുന്നാലും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിനെ മാത്രമറിയാം. 2-ാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹകീം, ഒരു വാവ്, അതാണ് തുടക്കത്തിൽ ആയത്തിൻ്റെ ഉള്ളത്. വൽ ഖുർആനിൽ ഹകീം, ഇവിടെ വാവ് വാവുൽ ഖസമാണ്, അഥവാ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. വല്ലാഹി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണേ സത്യം. അതുപോലെ വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. വാവുകൾക്ക് പല ഉപയോഗങ്ങളുണ്ട്, നമ്മൾ വിസ്താരഭയത്താൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വാവുൽ ഹാല്, വാവുൽ റുബ്ബ, വാവുൽ സാഇദ, വാവുൽ മഅയ്യ, ഇങ്ങനെ പല ഉപയോഗങ്ങൾ അറബി ഭാഷയിൽ വാവ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാവുൽ ഖസമാണ്, സത്യം ചെയ്തു പറയാൻ. ചെറിയ അധ്യായങ്ങളിലേക്ക് കടന്നു ചെന്നാൽ വശംസി, വദ്ദുഹ, വൽ ഫജ്രി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, സ്ഥലങ്ങളിലെല്ലാം വൻ നജ്മി എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഖുർആൻ തന്നെയാണ് സത്യം. അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ.
2: ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഖുർആൻ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ,
2: അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അന്തിമ വേദഗ്രന്ഥത്തിന് നൽകിയ പേര്. ഒരു അലം ആണ്, നാ പേരാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ മുസ്തഖാത്തുകളിലേക്ക് പോകേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആണോ, ഖുർആൻ തന്നെ സ്വയം ആ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ മാസം, അതിലാകുന്നു ഖുർആൻ അവതരിക്കപ്പെട്ടത്.
1: ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം.
2: അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നു. അവിടെ ഖുർആൻ എന്ന പേര് സ്വയം അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിന് അവസാനത്തെ വേദഗ്രന്ഥത്തിനു വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ
1: ഖറാ,
2: ഖറാ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖറയുടെ മസ്ദറാണ് ഖുർആൻ, ക്രിയാധാതു, വായന, വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥം ഈ ഖുർആൻ എന്ന പദത്തിനുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു തൻ്റെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ആ ഖുർആനിനൊരു സവിശേഷത, ഒരു വിശേഷണം കൂടി അള്ളാഹു നൽകി, അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? അതാണ് അടുത്ത ആയത്തിലുള്ളത്,
1: ഇന്നക ലമിനൽ മുർസലീൻ.
2: ഇവിടെ ഒരു ഇന്ന, അതാണ് ഒന്നാമത്തെ വാക്ക്. ഇന്നയുടെ അർത്ഥം നമുക്കറിയാം, തീർച്ചയായും. ഇന്നക്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായും താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണലോ ഖുർആൻ അവതരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുഖാത്തബ്, ഇവിടെ സംസാരിക്കപ്പെടുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഇന്നക്ക, അള്ളാഹു പറയുന്നു, നബിയെ, തീർച്ചയായും താങ്കൾ, ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു.
1: ഇവിടെ ഉറപ്പിച്ചു പറയാൻ രണ്ട് വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചു. ഒന്ന് ഇന്ന, തീർച്ചയായും, നിശ്ചയമായും.
2: രണ്ടാമത്തേത് ലമിനൽ മുർസലീൻ എന്നതിലെ ലാമ്, ആ ലാമും ഒരു അദാത്തു തൗക്കീദാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബി ഭാഷയിൽ ലാമ്.
1: അപ്പൊ ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
2: തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടെയുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, പ്രവാചകന്റെ പ്രവാചകത്വത്തെ അവർ തള്ളിപ്പറഞ്ഞിരുന്നു. കവിയാണ്, സാഹിറാണ്, ഭ്രാന്തനാണ്, ആ നിലക്ക് അധികാരമോഹിയാണ്, പല രീതിയിലുമുള്ള ആരോപണങ്ങൾ, അപവാദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിരുന്നു അവർ. 13-ാം അധ്യായം സൂറത്തുൽ അഅദിലെ 43-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, വയഖൂലൂനല്ലദീന കഫറു ലസ്ത റുസുല,
2: നീ ഒരു പ്രവാചകനെ അല്ല എന്നാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു പറയുകയാണ്,
1: ഇന്നക ലമിനൽ മുർസലീൻ,
2: നിശ്ചയമായും നിങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, തീർച്ചയായും താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്,
2: മറിച്ച് താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അഥവാ ഇതൊരു പുതിയ കാര്യമല്ല.
1: അല്ലാഹു ഒരു നബിയെ നിയോഗിക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല.
2: കഴിഞ്ഞ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം പ്രവാചകന്മാരെ റബ്ബു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ ഒരു കണ്ണിയാണ് താങ്കൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്.
1: ഇന്നക ലമിനൽ മുർസലീൻ,
2: നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു.
1: അടുത്ത ഭാഗം, അലാ സിറാത്തിം മുസ്തഖീം,
2: താങ്കൾ നേരായ മാർഗത്തിലാകുന്നു.
1: ആ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് കുറച്ചുകൂടെ ആശയ വ്യക്തതയ്ക്ക് ഉപകാരപ്പെടും.
2: ഒന്ന്, വൽ ഖുർആനിൽ ഹക്കീം, അള്ളാഹു സത്യം ചെയ്തു പറയും, സത്യം ചെയ്തു പറയുന്നു,
1: ഖുർആൻ തന്നെയാണ് സത്യം.
2: മുഖസമു ബിഹി, ഇവിടെ ഖുർആനാ,
1: ഖുർആനിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്.
2: മുഖസമു അലൈഹി എന്താണ്? ഏതു കാര്യത്തിലാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്? നബിയെ, താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു. പ്രവാചകന്റെ റിസാലത്തിനെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് സ്ഥാപിക്കുകയാണ് ഈ രണ്ടായത്തുകളിലൂടെ. ഇവ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. ധാരാളം മുഅ്ജിസാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകന് ധാരാളം മുഅ്ജിസാത്തുകളുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അവർ അവരുടെ സമൂഹങ്ങളിലേക്ക് നബിയാണെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് 9 മുഅ്ജിസത്തുകൾ നൽകി. അതിലൊന്നായിരുന്നു വടിയിട്ടാൽ പാമ്പാകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷിയെ കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയാൽ അത് പറന്നുപോകുന്നു. ഈ നിലക്ക് പ്രവാചകനെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അള്ളാഹു നൽകിയ ലോകാവസാനം വരെയുള്ള പ്രവാചകന് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ്. ആ പ്രവാചകന്റെ മുഅ്ജിസത്തിനെ ആ ഖുർആൻ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. ഖുർആനിലെ ഓരോ ഹുക്കുമകളും, ഖുർആനിലെ ഓരോ വിധികളും, ഖുർആനിലെ ഓരോ അത്ഭുതങ്ങളും, ഖുർആനിലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഓരോ ആയത്തുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. 4 അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. മുഹമ്മദ് വാപ്പകാരണവന്മാരെ തള്ളിപ്പളഞ്ഞു പറഞ്ഞു, മുഹമ്മദ് പിഴച്ചുപോയി, മുഹമ്മദ് ഒരു പുതിയ ആശയം രൂപീകരിച്ചു, പുതിയ മതം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, മുഹമ്മദിനൊന്നും വഴികേടൊന്നും സംഭവിച്ചിട്ടില്ല. സിറാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ത്വരീഖ് എന്നാണ്, മാർഗം, വഴി. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പ്രയോഗിച്ചത് നമുക്കറിയാം, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചകരെ, തീർച്ചയായും താങ്കൾ ആളുകളെ ക്ഷണിക്കുന്നത് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് തന്നെയാകുന്നു. അപ്പോൾ അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ പരലോകത്ത് സ്വീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ഇന്നത്തെ ഹൃദയവസന്തം ഇവിടെ സമാപിക്കുന്നു.
3: Peace Radio. Tune to reality. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ സ്മൃതിപഥം. ഭൂതകാലം ഭാവിയുടെ ചൂണ്ടുപലകയാണ്.

0: الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ കൂട്ടുകാരെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും ടെലിക്വിസിലേക്ക് ഒരുപാട് കൂട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിളിച്ചാൽ ചിലപ്പോഴേ അവസരം കിട്ടുകയുള്ളൂ. വിളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് അറിയാം, കുറേ കോളുകൾ വരുമ്പോൾ എല്ലാതുകൂടി എടുക്കാനും സംസാരിക്കാനും കഴിയുകയില്ല എന്ന്. അതുകൊണ്ട് വിളിച്ചു കിട്ടാത്ത കൂട്ടുകാർ അടുത്ത അവസരത്തിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാ, ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് കൂട്ടുകാരെ നമുക്ക് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സൻഹ. സൻഹ, എവിടെയാണ് സ്ഥലം? പാലക്കാഴി. മോള് എന്താ പഠിക്കുന്നേ? എത്രാം ക്ലാസ്സിലാ? മൂന്നാം ക്ലാസ്സിലാ പഠിക്കുന്നേ. എവിടെയാ പഠിക്കുന്നേ? പാലക്കാട് സ്കൂളില്. മോള് പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? എന്താണ് കേൾക്കാറുള്ളത്? ഏതോ സ്വരം. ആ, പാട്ട് നല്ല ഇഷ്ടമാണല്ലേ മോൾക്ക്? മോൾക്ക് പാട്ട് പാടാൻ അറിയോ? ആ, എന്നാ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം എനിക്കൊരു പാട്ട് പാടിത്തരുമോ? ആ, മാഷാല്ലാ. അപ്പോൾ ഏതായാലും സൻഹ മോളാണ് വിളിച്ചത് പാലക്കാഴിയിൽ നിന്നും. സൻഹ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, നല്ല ഉഷാറായിട്ട് മറുപടി പറയണം.
1: أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى.
0: ما شاء الله زينها مولا ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് നല്ല നിലക്ക് ഓതിയിട്ടുണ്ട്. മോള് ഖുർആൻ എവിടുന്നാണ് പഠിക്കുന്നത്? നല്ല ഓത്താണ്. അതോടൊപ്പം തന്നെ ഖുർആന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നീട്ടി മണിച്ചിട്ടൊക്കെ നന്നായി ഓതുന്നുണ്ടല്ലോ. എവിടുന്ന പഠിക്കുന്നേ? പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ആ, മാഷാ, ഖുർആന് നന്നായി എല്ലാതും മനഃപ്പാഠമാക്കണം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ സൻഹ മോള് ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. ഇനി രണ്ട് ചോദ്യം കൂടിയുണ്ട്, അതിനുകൂടി ഉത്തരം പറഞ്ഞാൽ മോൾക്ക് എന്ത് കിട്ടും? ആ, ഇൻഷാല്ലാ, സമ്മാനം അപ്പോൾ മോൾക്ക് കിട്ടണം, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ആ, ശ്രദ്ധിച്ച് നല്ല ഉഷാറായിട്ട് ഉത്തരം പറയണം. രണ്ടാമത്തെ ചോദ്യം

0: فتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى.
1: മാഷാ അല്ലാ, മോള് രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം വളരെ കൃത്യമാണ്. കൃത്യമാണെന്ന് പറഞ്ഞാൽ പോരാ, എന്താ നല്ല ഓത്താണ്, നല്ല മണിച്ച് നിയമങ്ങളൊക്കെ പാലിച്ച് അല്ലെ വലിയ വലിയ ആളുകളൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ നല്ല ഉഷാറായിട്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നന്നായി ട്യൂണിലും നല്ല ഉഷാറായിട്ട് പഠിച്ച് മോള് ഉന്നതമായിട്ട് എത്തണം. ഓക്കേ, ഇൻഷാ അല്ലാ. എന്നാൽ മോളോടുള്ള സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ എനിക്കൊരു സമ്മാനം മോള് തരാനുണ്ട്. എന്താണ്? ആ, പാട്ട്. അപ്പൊ പാട്ട് പാടാൻ റെഡിയായി നിൽക്കുകയാണ്. അതിനിടക്ക് മൂന്നാമത്തെ ചോദ്യം മറന്നു പോകരുത്.

ഓക്കെ മോളെ, ഓക്കെ ഓക്കെ, മാഷാല്ല, വളരെ നന്നായിട്ട് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു മോള്. ശരിക്കും തജ്വീദൊക്കെ പഠിച്ചിട്ടാണ് മനഃപ്പാഠമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മോളോട് ചെറിയൊരു കാര്യം, ഇപ്പോൾ ഓതിയ ഭാഗത്ത് മോള് നന്നായി തജ്വീദ് ഇതിലനുസരിച്ച് കോതിനോണ്ട് പറഞ്ഞു തരാണ്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അവിടെ മിർസ്വാദ് തന്നെ പറയേണ്ടത്. പിന്നെ സാധാരണ മിർ എന്നൊക്കെ പറയാലോ, അപ്പോൾ ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമല്ല. ഓക്കെ, ആ ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. ഓക്കെ ഓക്കെ, അപ്പോൾ മോൾക്ക് മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു, സമ്മാനം കിട്ടി. മോളിനി എല്ലാവരോടും പറയോ, ആരോടൊക്കെ പറയാ? ഇത്താനോട് പറയും, ഉമ്മയോടും പറയും, അല്ലേ? ആ ഉപ്പയോട് പറയും, ഉമ്മയോട് പറയും, കൂട്ടുകാരോട്, കൂട്ടുകാരികളോടൊക്കെ പറയും അല്ലേ? ആ ഉമ്മമാനോട് പറയും, പിന്നെ കൂട്ടുകാരികളോടൊക്കെ പറയും. ആ ഇനി കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളോടൊക്കെ എനിക്ക് സമ്മാനം കിട്ടി, അപ്പോൾ നിങ്ങൾക്കും സമ്മാനത്തിനായി അതോടൊപ്പം ഖുർആന് കേൾക്കാനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടെലിഗിസിലേക്ക് വിളിക്കണമെന്ന് എല്ലാവരോടും പറയണം. ഓക്കെ, എന്നാ മോള് എനിക്കുള്ള സമ്മാനം ആദ്യം മോള് തായോ.

മാഷാല്ലാ, മോള് പാട്ടൊക്കെ നല്ല രസമുണ്ട്, നല്ല നല്ല രസമുണ്ട്. ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ പാട്ട് പാടാനും നല്ല കഴിവുണ്ട്. നല്ല കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ ടെലിഗിസിലേക്ക് മോള് വിളിക്കണം ഇൻഷാ അല്ലാ. അള്ളാഹു മോൾക്ക് നന്നായി പഠിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സുകാരിയായ ജൻഹ മോളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിക്വിസിൽ പങ്കെടുത്തത്. ജൻഹ മോൾ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ് മാഷാല്ലാ. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾ നിരന്തരമായി വിളിക്കുന്നുണ്ട് എന്ന് അറിയാം. ചില കുട്ടികൾക്ക് മാത്രമാണ് വിളിച്ചിട്ട് കിട്ടുന്നത്. എന്നിരുന്നാലും അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളെല്ലാവരും വിളിക്കണം ഇൻഷാ അള്ളാ. നിങ്ങൾക്കും ഇതുപോലെ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും ഇൻഷാ അള്ളാ. ഇനി ഇന്നത്തെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ആരാണ്? ആ ഫിദ. എവിടെയാണ്? സ്ഥലം എവിടെയാണ്? ഹിബയാണ് അല്ലേ? ഓക്കെ ഹിബ. എവിടെയാണ് സ്ഥലം? തിരൂരങ്ങാടി. മാഷാല്ലാ. മോൾ എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലെ പഠിക്കുന്നത്. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? ഖുർആൻ എവിടുന്ന പഠിക്കുന്നേ? വീട്ടിൽ നിന്ന്. മാഷാല്ലാ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയിൽ മോൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാണ്? കുറെ പ്രോഗ്രാം കേൾക്കുന്നുണ്ടാകും. അതില് ഇഷ്ടമുള്ളത് ഏതാണ്? ഓണാക്കിടലാണ്. അപ്പൊ എല്ലാതും കേൾക്കും. മാഷാല്ലാ. അപ്പോ പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന വീടാണ് അല്ലേ? ആ അപ്പോ ഹിബ മോൾക്ക് എവിടെ മുതൽ ഏതുവരെയാണ് ചോദിക്കുക എന്ന് അറിയോ? ഏതുവരെയാണ്? ആ നാസ് മുതൽ അയല വരെയാണ് ചോദിക്കുന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞാൽ ആ സമ്മാനം കിട്ടും. അപ്പം മോള് സമ്മാനം മേടിക്കണം ഇൻഷാ അല്ലാ. എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ഓക്കേ.

0: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഹിബ മോള് ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മോള് റെഡിയല്ലേ? ഓക്കെ, ഞാനൊരു ആയത്തിൻ്റെ ഒരു ഭാഗം പറയും, അതിൻ്റെ ബാക്കിയാണ് മോള് ഓതേണ്ടത്. റെഡി? فقدر عليه رزقه
1: يقول
0: فيقول
1: فيقول ربي
0: أهانن
1: أهانن كلا بل تكذبون كلا بل لا تكذبون

ഓക്കെ, മാഷാല്ലാ. ഓക്കെ മോള്, ഇപ്പൊ എത്രാമത്തെ ചോദ്യമാണ് കഴിഞ്ഞത്? രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ മോള് രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു. നല്ല നന്നായി ഓതുന്നുണ്ട്. ഇപ്പൊ ഓതിയ ആയത്തിൻ്റെ അവസാനത്തിൽ ചെറിയൊരു പിന്നെ തെറ്റ്, നമ്മൾ ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ തെറ്റും. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഓതിയിട്ടൊക്കെ പഠിപ്പിച്ച് തരാൻ പറയണം എപ്പോഴും. ഓക്കെ, ആ തെറ്റെന്താന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ മോള് നന്നായിട്ട് വീട്ടുകാരോടൊക്കെ ചോദിച്ച് പഠിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് നിർത്തണം. അതുപോലെ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം കിട്ടോ? ഉറപ്പുണ്ടോ? ഇൻഷാല്ലാ. അപ്പൊ മോള് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും സമ്മാനം കിട്ടാനുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെഡി? റെഡി? ആ

0: അമറോ. ഓക്കെ, മാഷാല്ല. മോള് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മോളുടെ ഉത്തരം ശരിയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞു. പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം മോൾക്ക് ലഭിക്കുന്നതാണ്. സന്തോഷായോ? ഓക്കെ, ഇൻഷാല്ല. അൽഹംദുലില്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. തിരൂരങ്ങാടിയിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫിദ മോളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഫിദ മോള് മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡിൻ്റെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
1: ഹദിയ.
0: ഹദിയ, ഹദിയ എവിടുന്നാ വിളിക്കുന്നേ?
1: പാലക്കാടി.
0: പാലക്കാടി. ഹദിയ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: മൂന്നാം ക്ലാസ്സിൽ.
0: മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാലക്കാടിയിലുള്ള സ്കൂളിൽ തന്നെ ഇരിക്കുമല്ലേ പഠിക്കണേ? ആ, ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയില് ഏത് പ്രോഗ്രാമാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്?
1: പൂമരത്താണതിൽ.
0: പൂമരത്താണതിൽ. അപ്പോൾ പാട്ട് ഇഷ്ടമാണ്, കഥ ഇഷ്ടമാണ്, അങ്ങനെ എല്ലാം എല്ലാം ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഹദിയ മോൾക്ക് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ പീസ് റേഡിയോ നൽകുന്ന മനോഹരമായ സമ്മാനം ഇൻഷാ അല്ലാ ഹദിയ മോൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദിയ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. أو إطعام في يوم ذي مسغبة
1: يتيما لا مقربة مقرب
0: أوكي رديانا
1: أو مسكين أو مسكينا لا مقربة
0: ثم كان
1: من الذين آمنوا وعملوا الصالحات
0: وتواصوا بالصبر
1: وتواصوا بالحق وتواصوا بالمرحمة
0: أولئك أصحاب
1: الميمنة. أولئك.
0: ഓക്കെ, ഹദിയ മോള്. ഓക്കെ ഓക്കെ ഓക്കെ ഹദിയ മോള്, മാഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു ഇൻഷാ അല്ലാ. ഹദിയ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഹദിയ മോള് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഹദിയ മോൾക്ക് ഖിസിലേക്ക് പങ്കെടുക്കാൻ പറ്റി. സന്തോഷായോ? ഓക്കെ, ഹദിയ മോൾക്ക് ഏതായാലും മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. സമ്മാനം കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. സമ്മാനം കിട്ടുമോ? ഉത്തരം പറയോ ഇൻഷാല്ലാ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹദിയ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. റെഡിയാണോ? ഓക്കെ.
1: فألهمها فجورها وتقواها إذ بعث أشقاها فقال
0: فقال
1: له رسول الله ناقة الله وسقياها.
0: ഓക്കെ, ഹദിയ മോള് ഓതിയത് ശരിയാണ്. ഇടയിലൊരു ആയത്ത് വിട്ടുപോയി, അത് കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഓതിയതിൻ്റെ ബാക്കി ഭാഗം ഹദിയമോൾ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യവും കൃത്യമായി ഹദിയമോൾക്ക് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്, അതുകൂടി ഉത്തരം പറഞ്ഞാൽ ഹദിയമോൾക്ക് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം. ഇൻഷാല്ലാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദിയമോൾ നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഓക്കെ,
1: ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ.

0: قال سوف يعطيك ربك
1: فترضى. مول مول مول نوكو بل تؤثرون الحياة الدنيا.
0: بل
1: شريانة.
0: بل تؤثرون الحياة الدنيا والآخرة خير وأبقى.
1: إن هذا
0: لفي الصحف الأولى صحف إبراهيم وموسى.
1: ما شاء الله مونا متشويتنم هدية مولو ترم برنجو سورة العلاء إلي ആയത്താണ് ഹദിയമോളോട് ചോദിച്ചത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ഹദിയമോൾക്ക് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. ഹദിയമോളുടെ കൂട്ടുകാരികളോടും എല്ലാവരോടും സമ്മാനം കിട്ടിയ കാര്യം പറയണം. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് ഇനിയും ഹദിയമോൾ വിളിക്കണം. വിളിക്കുമോ? ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പാലക്കാഴിയിൽ നിന്നും മൂന്നാം ക്ലാസ്സുകാരിയായ ഹദിയ മോളാണ് നമ്മോട് ഇപ്പോൾ ചേർന്നത്. ഹദിയ മോൾക്ക് പീസ് റേഡിയോ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ സുന്ദരമായ സമ്മാനത്തിന് ഹദിയ മോൾ അർഹയായിരിക്കുന്നു. അതോടൊപ്പം ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അതിലുപരി ഖുർആൻ നന്നായി പഠിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു കൊച്ചുകൂട്ടുകാർക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗീസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ജാഫർ സലഫി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബക്കർ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു അൽ ഫതഹിലെ 7 മുതൽ 15 കൂടിയ വചനങ്ങളാണ് കേട്ടത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ അതൈബി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹസീൻ. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക.
4: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
3: إبدا ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ലാ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക. യാ അയ്യുഹ ലദീന ആമനുത്തഖുല്ലാഹ്. യാ അയ്യുഹ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമാലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനുത്തഖുല്ലാഹ്. ആമനു ഇത്തഖുല്ലാഹ്, ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം. ആമനുത്തഖുല്ലാഹ്, ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്. ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽതൻദുർ അല്ല, വൽതൻദുർ. സാക്കിന നൂന് ശേഷം വാദാണ്, ഇഖ്ഫാ ബി ഗുന്ന. വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂന് സാക്കിനയും തൻവീനും. വൽ തൻദുർ. നഫ്സുമ്മ, നഫ്സുൻ തൻവീന് ശേഷം മീമ്, ഇത് ഖം ബി ഗുന്ന. നഫ്സുമ്മ, നഫ്സുമ്മ, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിക്കണം. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്. മാ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു നഫ്സുമ്മ ഖദ്ദമത്. ഖ ഖദ്ദമത് അല്ല, ഖദ്ദമത്, ഖദ്ദമത് എന്നും പറയരുത്. താഇനെ ഖൽഖല ചെയ്യരുത്. ഖദ്ദമത് ലിഗദ്. ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം. ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത് ലിഗദ്, ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക. വത്തഖുല്ലാഹ്, ഇത്തഖുല്ലാഹ് അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് എന്ന് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇനിയോ ലിഗദ്യൂവത്തഖുല്ലാ കൂട്ടിയൊതുകയാണെങ്കിൽ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഗദ്യൂവത്തഖുല്ലാ ഇങ്ങനെ ഇന്നല്ലാഹ നൂനെ ശബ്ദ മണിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമ ഖബീർ ഖബീർ അല്ല ഖ ഖബീറും ബിമ തൻവീന് ശേഷം ബ ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബീറും ബിമ തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ. അടുത്ത ആയത്ത് വല തകൂനു കല്ലദീന നസുല്ലാ വല തകൂനു കല്ലദീന കല്ലസീന അല്ല കല്ലദീന നസുല്ലാഹ നസുല്ലാഹ ഫഅൻസാഹും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും അൻഫുസഹും സാക്കിന മീമിന് ശേഷം ഹംസ ഫഅൻസാഹും അൻഫുസഹും എന്നുള്ളത് ഫഅൻസാഹും മൻഫുസഹും എന്ന് പറയരുത്, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻഫുസഹും ഇഖ്ഫാ ബിഹുന്ന അൻഫുസഹും. ഉലായിക മദ്ദ മുത്തസിൽ ഉലായിക നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഫാസിഖൂൻ ഹുമുൽ ഫാസിഖൂൻ ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക, ഫാസിഖൂൻ ആവരുത് ഫാസിഖൂൻ. അടുത്ത ആയത്ത് ലാ യസ്തവി അസ്ഹാബുൻ നാർ ലാ യസ്തവി യസ്തവി തഅനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, ലൈറ്റായിട്ട് ഉച്ചരിക്കണം. ലാ യസ്തവി ലാ യസ്തവി അല്ല ലാ യസ്തവി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുസ്തോ അല്ല മുസ്തഖീം പോലെ. അസ്ഹാബു സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അസ്ഹാബ് ഹ തൊണ്ടയുടെ മധ്യഭാഗം അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുൻ നാരി നൂൻ മുശദ്ദഗുന്ന നൂനിന് ശദ്ദുണ്ട് മണിക്കണം. അസ്ഹാബുൻ നാരി വ അസ്ഹാബു ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന വ അസ്ഹാബുൽ ജന്ന നൂന് ശദ്ദ് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന തഅന് ഹാഇന് സുക്കൂൻ നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന അസ്ഹാബുൽ ജന്നതി അസ്ഹാബു സ്വാദ് ഹ അൽ ജന്നതി നൂൻ മുശദ്ദഗുന്ന ഹുമുൽ ഫായിസൂൻ മദ് മുത്തസിൽ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഹുമുൽ ഫായിസൂൻ ഇങ്ങനെ. അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂനാണ്. ഒന്നുകൂടെ ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക.
4: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
3: سورة الحشر لي 18, 19, 20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ സൂറത്തു സബാ, സൂറത്തു സ്വഫാത്ത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പമുള്ളത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.

ستجدني إن شاء الله من الصابرين. قال يا

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു സബഅ സൂറത്തു സ്വാഫാത്ത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
1: ذلك الكتاب لا ريب فيه هدى للمتقين
0: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 82. ഫലമ്മ ജാഅ, അങ്ങനെ വന്നപ്പോൾ, അമ്രുനാ, നമ്മുടെ കൽപ്പന, ജഅൽനാ, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർനാ, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറത്തൻ, കല്ലുകളെ, മിൻസിജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട, ഫല

0: അതിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ മുഗൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് നിന്റെ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ വമാഹിയ അതല്ല മിനവ്വാലിമീൻ അക്രമികളിൽ നിന്ന് ബിബഈദ് വിദൂരമായത്.
2: മുസവ്വമതൻ ഇൻദ റബ്ബിക വമാഹിയ മിനവ്വാലിമീൻ ബിബഈദ്
0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
3: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. നിന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇൻദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിൻ്റെ സാരം ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമികളിൽ അഥവാ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് വിദൂരമൊന്നുമല്ല, അഥവാ ഇവർ ഷാമിലേക്കും മറ്റും യാത്ര പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടം ഇവർക്ക് കാണാവുന്ന വിധം അധികം അകലെയല്ലാതെ കിടപ്പുണ്ടല്ലോ എന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ നന്നായി തോന്നുന്നതും ഖുർആന്റെ വാക്കോട് യോജിച്ചു കാണുന്നതും. അല്ലാഹു ആലം. ഈ രാജ്യമാണ് പിന്നീട് ലൂത്ത് കടൽ എന്നും ചാവുകടൽ എന്നുമുള്ള പേരുകളിൽ വമ്പിച്ച തടാകമായി തീർന്നത്. കൂടുതൽ വിവരം സൂറത്തു ഷുഅറായിനു ശേഷമുള്ള ലൂത്ത് കടൽ എന്ന കുറിപ്പിൽ കാണാം. ഖുർആനിൽ വിവരിച്ച പല സംഭവങ്ങളെക്കുറിച്ചുമെന്ന പോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ രാജ്യം മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായേ അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റ് സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിൻ്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19 അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാ. ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമിയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഹിജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്തു അഹ്റാഫ്, ശുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശുഅറായിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയന്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്യത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിന്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നു താനും.
1: വചനം 84. വഇല മദിയന, മദിയനിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ ഷുഐബൻ, ഷുഐബിനെ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും, ഗൈറുഹു, അവനല്ലാതെ, വലാ തൻകുസു, നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽമിക്കിയാല, അളത്തം, വൽ മീസാന, തൂക്കവും, ഇന്നീ, നിശ്ചയമായും ഞാൻ, അറാക്കും, നിങ്ങളെ കാണുന്നു, ബിഖൈർ, ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു, നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ, ശിക്ഷയെ, യൗമിൻ, ഒരു ദിവസത്തിലെ, മുഹീത്തിൻ, വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന,

0: മദ്യൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ അൽമിക്കിയാല, അളത്തം, വൽമീജാന, തൂക്കവും, ബിൽഖിസ്തി, നീതിമുറപ്രകാരം, വലാ തബ്ഖസു, നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്, അന്നാസ, മനുഷ്യർക്ക്, അശ്യാഅഹും, അവരുടെ വസ്തുക്കളെ, വലാ തഅസൗ, നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്, ഫിൽ അർദി, ഭൂമിയിൽ, മുഫ്സിദീന, നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവ് വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. വമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയ വാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നു പോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ സൂറത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുൽ ലിലാലമീൻ വഅല ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സൂറത്തുൽ ഫീൽ വരെ ഓതി പഠിച്ചു. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. മക്കളെ ഓതാം.

അതിലുള്ള ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പറയാം. വൈലുല്ലി, അവിടെ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും ഗുന്നത്തില്ലാതെ ഉച്ചരിക്കുക. പിന്നെ ഹുമസത്തില്ലുമസ, അതും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ മാലൗവ, എങ്ങനെ മാലൗവ, ആ വാവിന് ശബ്ദം വേണം, അതുപോലെ ഗുന്നത്തും വേണം. അത് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മാലഹു, അവിടെ ചെറിയൊരു മദ് വേണം. പിന്നെ കല്ലാലയുംബ, നൂന് മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്.

0: ലയും ലയും
1: നൂനിശബ്ദത്തിലുള്ള നല്ല മണിക്കണം. പിന്നെ മാദറാക്ക് മൽഹത്തമ നാറുല്ലാഹിൽ മുഖദ ലതിത്തലുൽ ഇന്നഹ അലൈഹിം, അത് അലൈഹിം മീമ് രണ്ടും ഒന്നിച്ച് വന്നുകൊണ്ട് തന്നെ ഫി അമദിം മുമദ്ദദ അമദിം മുമ അതും ഇദ്ഗാം ബിഗുന്ന.

നേരത്തെ പറഞ്ഞ പോലെ ലയുംബ ഒന്നുകൂടി ആയത്ത് മുഴുവൻ ഓതണം. തെറ്റ് ഒന്നുകൂടി ലയും എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുന്നത് രണ്ട് ചുണ്ടും കൂട്ടുമ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ ചുണ്ട് കൂട്ടരുത്, അവസാനം ചുണ്ട് കൂട്ടുക. കല്ല ഇങ്ങോട്ട് നോക്കാം രണ്ടാളും.

ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്ർ വൽ അസ്ർ റാ തഫ്ഹീമാണ്, നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചതാണ്. വൽ അസ്ർ, പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന നൂൻസാക്കിനക്ക് ശേഷം സീന്. അപ്പോൾ എന്താ നിയമം? ഇഖ്ഫ മിൻശരി പോലെ ഇൻസാന, അങ്ങനെ ലഫീ ഖുസർ. അതും റാ തഫ്ഹീം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.

0: പ്രയാസം കൂടാതെ തോത്താലോ അല്ലേ? ശ്വാസം
1: കിട്ടായിട്ടോ?
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ രണ്ട് സൂറത്തുകളാണ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيئا.
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം, സൂറത്തു

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അത്തഹ്സീൻ സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. അൽഹംദുലില്ലാ 15 വരെയുള്ള ആയത്തുകൾ വളരെ ഭംഗിയായിട്ട് തുടർച്ചയായി കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 16-17 ആയത്തുകൾ.
3: كَمَثَلِ الشَّيْطَانِ إِذْ قَالَ لِلْإِنْسَانِ اكْفُرْ فَلَمَّا كَفَرَ قَالَ إِنِّي بَرِيءٌ مِنْكَ إِنِّي أَخَافُ اللَّهَ رَبَّ الْعَالَمِينَ فَكَانَ عَاقِبَتُهُمَا أَنَّهُمَا فِي النَّارِ خَالِدَيْنِ فِيهَا وذلك جزاء الظالمين
2: كمثل الشيطان ഇവിടെ കമസലി എന്ന പദത്തിലെ സ അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കമസലി എന്ന് ഓതരുത്, കമസലി ഷെയ്ത്താനി അല്ല, കമസലി ഷെയ്ത്താൻ അഷ്ഷെയ്ത്താൻ. ഷീനെയും തഫശ്ശി എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട് അഥവാ പരത്തി ഉച്ചരിക്കണം. ഷ كَمَثَلِ الشَّيْطَانِ طَا الشَّيْطَانِ شَيْطَانِ طَائِنَ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷെയ്ത്താ ത്വാ كَمَثَلِ الشَّيْطَانِ നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനി റജീ ഷെയ്ത്വാനി എന്ന് പറയും. ഷെയ്ത്വാനി സുബ്ഹാനല്ലാ, അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷെയ്ത്താ كَمَثَلِ الشَّيْطَانِ كَمَثَلِ الشَّيْطَانِ إِذْ قَالَ إِذْ قَالَ أَلَّا إِذْ قَالَ إِذْ إِذْ قَالَ لِلْإِنْسَانِ لِلْإِنْسَانِ لِلْإِنْسَانِ أَلَّا لِلْإِنْسَانِ ഹംസ ഉച്ചരിക്കണം. ഇൻസാൻ മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്നയാണത്. لِلْإِنْسَانِ كُفْر അവിടെ നിർത്തുന്ന സമയത്ത് ലിൽ ഇൻസാനിക്ഫുർ അങ്ങനെ നിർത്താം, കൂട്ടി ഒതുകയാണ് നല്ലത്. ലിൽ ഇൻസാനിക്ഫുർ ഫലമ്മ, അങ്ങനെയും ഓതാം, നിർത്തുകയും ചെയ്യാം. ഇനി ഫലം മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫലം കഫറ അല്ല കഫറ. കോല ഇന്നി കോല ഇന്നി നൂന് ശബ്ദ് ഗുന്ന ചെയ്യണം, മണിക്കണം. ബരീഉൻ ബരീഉൻ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ബരീ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം. ഖാല ഇന്നി ബരീഉൻ മിൻക, ഇങ്ങനെ നീട്ടണം. ഇനി ബരീ ഉമ്മിൻക തൻവീനു ശേഷം മീം, ഇത് ഗാംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കാഫ് ഇഖ്ഫാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ബരീ ഉമ്മിൻക ഇന്നി അഖാഫുല്ലാ, ഇന്നി നൂൻ ശദ്ദുണ്ട്. അതുപോലെ മദ്ദിൻ്റെ അക്ഷരമായ യാവിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിലാണ്. നീട്ടാവുന്ന മദ്ദാണ്, നീട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരായത്തിൽ ഇങ്ങനെ മുൻഫസിലായിട്ടുള്ള മദ്ദുകൾ ധാരാളമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നീട്ടുകയും ചെയ്യുക, അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീട്ടുകയാണെങ്കിൽ എല്ലാ മദ്ദും നീട്ടുക, ഇല്ലെങ്കിൽ അത് നീട്ടാതെ ഒതുകയും ചെയ്യാം. ഇന്നി അഖാഫുല്ലാഹ്, അഖാഫു, അഖാഫുല്ലാഹ്. ഇവിടെ അഖാഫു നോക്കൂ, ഹംസ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഖ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഫ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആ ഒരു ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളും ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അറബികളുടെ ശൈലിയിലൂടെ നമ്മൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണവും കേൾക്കുന്ന ആളുകൾക്കത് വല്ലാത്തൊരു ആസ്വാദനവും ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. റബ്ബ അല്ല റബ്ബൽ ആലമീൻ. 17-ാമത്തെ ആയത്ത്, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ. ആഖിബത തഅന ഫതഹാണ്, ആഖിബതഹുമ എന്ന് ഓതി പോവരുത്. ഫകാന ആഖിബതഹുമ അന്നഹുമ. മദ് മുൻഫസിലാണ് ഇവിടെ ഉള്ളത്. മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. മദ് ജായിസ്. ആഖിബതഹുമ അന്നഹുമ അന്ന നൂൻ മുശദ്ദഗുന, നൂനിനെ ശദ്ദ് നൽകിക്കൊണ്ട് മണിക്കണം. അന്നഹുമ ഫിന്നാരി, നൂൻ മുശദ്ദഗുന, ശദ്ദുണ്ട്, നൂന് മണിക്കണം. ഫിന്നാരി, ഫിന്നാരി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം, നാരി. ഖാലിദൈനി ഫീഹ, ഖാലിദൈനി, ഖാലിദൈനി. ഖാലിദീന എന്നല്ല, വളരെയധികം ശ്രദ്ധിക്കണം, ഖാലിദൈനി എന്നാണ്. ഖാലിദൈനി ഫീഹ, ഖാലിദൈനി ഫീഹ. വദാലിക, വദാലിക അല്ല, വദാലിക ജസാഉ ളാലിമീൻ. മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. വദാലിക ജസാഉ ളാലിമീൻ. ഇനി വാദിൻ്റെ ഉച്ചാരണോ? ളാലിമീൻ എന്നറുത് അല്ല, വദാലിക ജസാഉ ളാലിമീൻ എന്ന് പറയരുത്. وذلك جزاء الظالمين. مد آيتنا وسانة تل مد عارض للسكون إن شاء الله ونور أودام.
3: كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بَرِيءٌ مِنْكَ إِنِّي أَخَافُ اللَّهَ رَبَّ الْعَالَمِينَ. فَكَانَ عَاقِبَتَهُمَا أَنَّهُمَا فِي النَّارِ خَالِدَيْنِ فِيهَا وَذَلِكَ جَزَاءُ الظَّالِمِينَ.
2: സൂറത്തുൽ ഹശ്റിലെ 16-17 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ധാരാളമായിട്ട് കേട്ട് പഠിക്കണം. അബദ്ധങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ഹശ്റിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ 102 മുതൽ 105 വരെ വചനങ്ങളുടെ പാരായണം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാമധ്യായം 65 വചനത്തിലും 5 60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫ്ഫാസി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറത്തുൽ ഹൂദ്, 87 മുതൽ 90 കൂടിയ വചനങ്ങൾ.
2: വചനം 87. ഖാലു, അവർ പറഞ്ഞു, യാ ശുഐബു ശുഐബേ, അസ്വലാത്തുക, നിന്റെ നമസ്കാരമാണോ, തഅ്മുറുക, നിന്നോട് കൽപ്പിക്കുന്നത്, അന്നത്രുക, ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്, മാ യഅ്ബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ, ഔ അന്നഫ്അല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്, ഫീ അംവാലിന, ഞങ്ങളുടെ സ്വത്തുക്കളിൽ, മാ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇന്നക, നിശ്ചയമായും നീ, ലഅന്ത, നീ തന്നെയാണ്, അൽഹലീം, സഹനമുള്ളവൻ, അർ റഷീദ്, തന്റെ ഇടമുള്ളവൻ.
3: ഖാലൂ യാ ശുഐബ്.

0: ഏത്?
1: അവർ പറഞ്ഞു, ശുഐബേ, നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ? നിശ്ചയമായും സഹനമുള്ളവനും തന്റേടമുള്ളവനും തന്നെയാണ് നീ.
0: പുച്ഛവും പരിഹാസവും ധിക്കാരവും ഒത്തിണങ്ങിയ വാക്കുകൾ. അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിനെയും ധനസംബന്ധമായ ഇടപാടുകളിൽ ചതിയും വഞ്ചനയും നടത്തുന്നതിനെയും വിരോധിക്കുകയാണല്ലോ ഷുഐബ് അലൈഹിസലാം ചെയ്തത്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് അവരുടെ ന്യായീകരണം അവരുടെ പൂർവികന്മാർ അങ്ങനെ ചെയ്തു വന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റേതിനുള്ള ന്യായം ഞങ്ങളുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാകുന്നു. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് തനി വിഡ്ഢിത്തവും നീതീകരണമില്ലാത്തതുമാണെന്നത്രേ അവരുടെ തത്വശാസ്ത്രം. നിന്റെ നമസ്കാരമാണോ ഇതൊക്കെ നിന്നോട് കൽപ്പിക്കുന്നത്? നീ സഹനമുള്ളവനും തന്റേടമുള്ളവനും തന്നെ എന്നീ വാക്യങ്ങൾ അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ വാക്കുകളാണെന്ന് പറയേണ്ടതില്ല. ഒന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, പ്രാർത്ഥന മുതലായ ആരാധന കർമ്മങ്ങളിൽ അവർക്കുള്ള അമർഷവും വെറുപ്പുമാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഒട്ടും വിവേകവും തന്റേടവുമില്ലാത്ത മൂഢമനുഷ്യനാണെന്ന ആരോപണവും അടങ്ങിയിരിക്കുന്നു.
2: വചനം 88. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, അഥവാ നിങ്ങൾ പറയുവിൻ, ഇൻകുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എന്റെ റബ്ബിങ്കൽ നിന്ന്, വറസഖനീ, അവൻ എനിക്ക് നൽകുകയും ചെയ്തു, മിൻഹു, അവനിൽ നിന്ന്, അഥവാ അവൻ്റെ വകയായി, റിസ്ഖൻ, ഉപജീവനം, ഹസനൻ, നല്ലതായ, വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല താനും, അൻ ഉഖാലിഫക്കും, നിങ്ങളോട് എതിര് ചെയ്യാൻ, ഇലാമാ, യാതൊന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അൻഹാക്കും, നിങ്ങളെ ഞാൻ വിരോധിക്കുന്നു, അൻഹു, അതിനെപ്പറ്റി. ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ, നന്മ വരുത്തുകയല്ലാതെ, മസ്തത്വാത്തു, എനിക്ക് സാധ്യമാകുന്നത്ര, വമാ തൗഫീഖി, എൻ്റെ തൗഫീഖല്ല, അഥവാ എൻ്റെ പ്രവർത്തന വിജയമല്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അലൈഹി, അവൻ്റെ മേൽ, തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചു, വ ഇലൈഹി, അവനിലേക്ക് തന്നെ, ഉനീബു, ഞാൻ മടങ്ങുന്നു.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്നു പറഞ്ഞു തരുവിൻ. ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ഇരിക്കുകയും അവന്റെ വകയായി അവൻ എനിക്ക് നല്ലതായ വിഭവം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ലാതെ ഉപദേശിക്കുവാൻ കഴിയുമോ? ഏതൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നുവോ അതിലേക്ക് തിരിഞ്ഞു നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലതാനും. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ തൗഫീക്ക് അഥവാ പ്രവർത്തന വിജയം അള്ളാഹു മൂലമല്ലാതെ ഇല്ലതാനും. അവന്റെ മേൽ ഞാൻ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവങ്കലേക്കു തന്നെ ഞാൻ മനസ്സ് മടങ്ങി വിനയപ്പെടുകയും ചെയ്യുന്നു.
1: ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയിരിക്കുകയും അവങ്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണെങ്കിൽ, എന്നിങ്ങനെ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി 28-ാം വചനത്തിലും സ്വാലിഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി 63-ാം വചനത്തിലും മുമ്പ് കണ്ടുവല്ലോ. അതുപോലെയുള്ള ഒരു വാക്യം തന്നെയാണ് ഷുഐബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോടും പറഞ്ഞതായി ഈ വചനത്തിൽ കാണുന്നത്. പക്ഷേ അവിടങ്ങളിൽ ബയ്യീനത്തിൻ വ്യക്തമായ തെളിവിനു പുറമെ റഹ്മത്തൻ കാരുണ്യവും എന്നുകൂടിയാണുള്ളത്. കാരുണ്യം കൊണ്ട് പ്രധാനമായും അവിടങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകത്വവും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണെന്ന് രണ്ടിടത്തും നാം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കാരുണ്യത്തിൻ്റെ സ്ഥാനത്ത് റിസ്ഖൻ ഹസന എന്നാണുള്ളത്. റിസ്ഖ് എന്ന പദത്തിന് ആഹാരം, ഉപജീവനമാർഗം, കൊടുതി, പ്രധാനം എന്നും മറ്റും അർത്ഥങ്ങൾ വരും. ഭാഷാർത്ഥം നോക്കുമ്പോൾ ഭൗതികമോ അഭൗതികമോ ആയ എല്ലാ ലഭ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഉപയോഗിക്കപ്പെടാവുന്നതാണത്. അതുകൊണ്ട് വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണുന്നു. ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അഴിമതികളിൽ നിന്ന് സുരക്ഷിതവും അനുവദനീയവുമായ മാർഗത്തിലൂടെ മാത്രം ലഭ്യവുമായിക്കൊണ്ട് ജീവിക്കുവാനുള്ള വസ്തുവിഭവങ്ങൾ എനിക്കവൻ തന്നിരിക്കുന്നുവെന്നും, രണ്ട്, പ്രവാചകത്വം, വിജ്ഞാനം, ദിവ്യസന്ദേശം മുതലായ അനുഗ്രഹങ്ങൾ എനിക്കവൻ പ്രദാനം ചെയ്തിരിക്കുന്നുവെന്നും. ഷുഐബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് നൽകിയ ഉത്ബോധനങ്ങളും അവർ അദ്ദേഹത്തിന് നൽകിയ മറുപടികളും നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം. നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായി വർജിച്ചു വരുന്ന ആളാണ് ഞാൻ. നിങ്ങളോട് അവയെക്കുറിച്ച് വിരോധിക്കുകയും അതോടൊപ്പം അതിനെതിരായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കുവാൻ ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിരോധിക്കുന്നതിന് എതിരിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ കഴിയുന്നത്ര നന്നാക്കി സംസ്കരിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ മറ്റൊരു കാര്യലാഭവും എനിക്കതിലില്ല. ഈ ലക്ഷ്യം സാധിക്കുവാൻ അള്ളാഹുവിങ്കൽ നിന്നു തന്നെ സഹായം ലഭിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സ്വന്തമായി അതിന് യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് വിനയപൂർവം കാര്യങ്ങളെല്ലാം അവനിൽ ഞാൻ അർപ്പിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം തുടർന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അദ്ദേഹം തുടരുന്നു.
2: വചനം 89. വയാ കൗമി, എന്റെ ജനങ്ങളെ, ലായജിരി മന്നക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഷിഖാഖി, എന്നോടുള്ള ചേരിപിരിവ്, അൻ ഉസീബക്കും നിങ്ങൾക്ക് എത്തുവാൻ അഥവാ നിങ്ങൾക്ക് ബാധിക്കാൻ, മിസ്ലുമാ അസ്വാബ, ബാധിച്ചതുപോലെയുള്ളത്, കൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയ്ക്ക്, ഔ കൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, ഹൂദിൻ, ഹൂദിൻ്റെ, ഔ കൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, സ്വാലിഹിൻ, സ്വാലിഹിൻ്റെ, വമാ കൗമു, ജനതയല്ല താനും, ലൂത്തിൻ, ലൂത്തിൻ്റെ, മിങ്കും നിങ്ങളിൽ നിന്ന്, ബിബഈദ്, അകലെയുള്ളത്.

0: القوم صالح وما قوم لوط منكم ببعيد.
1: എന്റെ ജനങ്ങളെ, എന്നോടുള്ള കക്ഷിമാത്സര്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നൂഹിന്റെ ജനതക്കോ ഹൂദിന്റെ ജനതക്കോ സ്വാലിഹിന്റെ ജനതക്കോ ബാധിച്ചതുപോലെയുള്ളത് അഥവാ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുവാൻ ഇടയാകുന്നതിന് ലൂത്തിന്റെ ജനതയാകട്ടെ നിങ്ങളിൽ നിന്ന് അകലെയല്ലതാനും.
0: വചനം 90. വസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവിൻ. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. സുമ്മതൂബൂ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. ഇലൈ

0: നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും എന്റെ റബ്ബ് കരുണാനിധിയും വളരെ സ്നേഹ താൽപര്യമുള്ളവനുമാകുന്നു.
1: എന്നോടുള്ള നിങ്ങളുടെ മാത്സര്യവും കക്ഷിത്വവും തുടരുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുൻ സമുദായങ്ങളായ നൂഹ്, ഹൂദ്, സ്വാലിഹ് അലൈഹിമുസ്സലാം എന്നിവരുടെ ജനങ്ങൾക്ക് ബാധിച്ചതുപോലെയുള്ള മഹാശിക്ഷ നിങ്ങൾക്കും ബാധിച്ചേക്കും. അതിന് നിങ്ങൾ ഇടവരുത്തരുത്. ആ സമുദായങ്ങളൊക്കെ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും നിങ്ങളിൽ നിന്ന് കുറേ അകലെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്ഥലത്തും അടുത്ത കാലത്തും ലോത്തുനബിയുടെ ജനതയ്ക്ക് ബാധിച്ച കടുത്ത ശിക്ഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അദ്ദേഹം അവരെ താക്കീത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് അക്രമവും പാപവും പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾ ഖേദിച്ചു മടങ്ങി പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും കരുണ ചെയ്യുകയും ചെയ്യുമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആ ജനതയ്ക്ക് മാനസാന്തരം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ അഹന്തയും മത്സരബുദ്ധിയും വർദ്ധിച്ചതേയുള്ളൂ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ ഹൂദിലെ 87 മുതൽ 90 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്തസാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലേ. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഹൂദിലെ 77-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് അള്ളാഹു മലക്കുകളെ അയക്കുകയും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കുകൾ വരികയും ചെയ്യുന്ന ആ സന്ദർഭമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമകാലികനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ആദ്യം ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ലഭിക്കുന്ന സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലൂടെ വന്നത്. അവരെ തിരിച്ചറിയാതെ അവർക്ക് ഭക്ഷണമൊരുക്കി അവരെ സൽക്കരിച്ചു. പിന്നീട് അവർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. അവരുടെ ആഗമന ഉദ്ദേശം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ശിക്ഷിക്കൽ കൂടിയാണ് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യമുള്ള, അനുകമ്പയുള്ള, ഹൃദയവിശാലതയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് തർക്കിക്കുന്ന ഒരു രംഗം തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അവരെ ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഇനിയും ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആ മഹാപ്രവാചകൻ ആഗ്രഹിക്കുകയും, എന്നാൽ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള നിർദ്ദേശം, ഇബ്രാഹിം ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയുക, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുക, അത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണ്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. ലൂത്ത് നബിയുടെ ജനത അവർക്കൊരിക്കലും ഇനി നിർത്തിവെക്കാൻ പറ്റാത്ത, പ്രതിരോധിക്കാൻ പറ്റാത്ത ശിക്ഷ വരിലേക്ക് വരികയാണ് എന്ന് ഇബ്രാഹിം നബിയെ മലക്കുകൾ അറിയിച്ചു. ഒരു ഫായിദയില്ല. അങ്ങനെ ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലുള്ള ആ മലക്കുകളുടെ വരവ്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത നമുക്കറിയാം സ്വവർഗരതിയുടെ, പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഒരു ഏറ്റവും ദുഷിച്ച, ഗുരുതരമായ പാപം കുറ്റം ചെയ്യുന്ന ഒരു ജനതയായിരുന്നു. അങ്ങനെ ഈ അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം തന്നെ പേടിക്കാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അതിഥികളെ കണ്ടാൽ തൻ്റെ നാട്ടിൽ ദുർനടപ്പുകാർ ഇങ്ങോട്ട് ഓടി വരികയും തന്നെ മാനം കെടുത്തുകയും ചെയ്യും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വന്നപ്പോൾ, ചെന്നപ്പോൾ, റുസുലുന നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, റസൂലുൻ ജമ റുസുല്, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, സീ അബിഹിം വലോക്ക ബിഹിം ദറ അൻ, അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. സീ അബിഹിം വലോക്ക ബിഹിം, ആ മലക്കുകളെ, മലക്കുകളാണ് എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ല. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. ലോക്കബിഹിം, മനപ്രയാസമുണ്ടായി. അതേപോലെ അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ടായി. വഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ പ്രയാസകരമായ, വിഷമകരമായ ഒരു ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അല്ലേ മലക്കുകൾ വരുന്ന രംഗമാണ്. യുഹ്ബിറു തആല അൻ ഖുദൂമി റുസുലിഹി മിനൽ മലായിക്ക, ഈ റുസുൽ എന്ന് പറഞ്ഞത് ആ മലക്കുകളാണ്. ഏത് മലക്കുകൾ? മിനൽ മലായിക്കത്തില്ലദീന ഫാറഖു ഇബ്രാഹീം അൽഖലീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കലിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ മലക്കുകൾ. ആ മലക്കുകൾ ഇബ്രാഹിം നബി അറിയിച്ചിട്ടുണ്ട്. എന്ത്? അഅലമു ഇബ്രാഹീമ ബിഹലാക്കിഹിം. ഇബ്രാഹിം നബിയെ, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വരികയാണെന്നുള്ളത് ഇബ്രാഹിം നബിയെ ആ മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രി എന്ത് ചെയ്യും? അത് സംഭവിക്കും അല്ലേ. എന്ത്? ബിഹിലാക്കില്ലാഹി ഖൗമ ലൂത്തിൻ ഹാദിഹി ലൈല. ഈ രാത്രിയിൽ എന്ത് ചെയ്യും? ലൂത്ത് നബിയുടെ ജനത ശിക്ഷ ഏറ്റുവാങ്ങും എന്നുള്ള കാര്യം മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? അവരുടെ രൂപം അല്ലേ, വറദു അലൈഹി വഹും ഫി അജ്മലി സൂറത്തിൻ തുകൂനു. വളരെ സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. അല ഹൈഅത്തി ശുബ്ബാനിൻ ഹിസാനിൽ വുജൂഹ്, മുഖസൗന്ദര്യമുള്ള യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു പരീക്ഷണം കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് കൂടിയാണ് അല്ലേ. ഇബ്തിലാ അൻ മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണാണത്. അള്ളാഹ്ക്ക് വളരെ വ്യക്തമായ ഹിക്മത്തുകൾ, അല്ലാതുൽ വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ, എല്ലാത്തിലും അള്ളാഹുവിന് എന്തുണ്ട്? അങ്ങേയറ്റത്തെ ഹിക്മത്തുകളുണ്ട്, യുക്തികളുണ്ട് അള്ളാഹുവിന്. പക്ഷേ ഇവരുടെ കാര്യം ആലോചിച്ചിട്ട് ലൂത്ത് നബിക്ക് വലോഖത്ത് നഫ്സുഹു ബിസബബിഹിം, കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അതിഥികളാണ്. ആ അതിഥികളെ കണ്ടാൽ എന്ത് ചെയ്യൂല? അദ്ദേഹത്തിൻ്റെ ജനത വെറുതെ വിടൂല. ആ ജനത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഓടിവരും അല്ലേ. അത് അങ്ങേയറ്റത്തൊരു അപമാനത്തിന് അദ്ദേഹം വിധേയനാകും. അത് അതാലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അതെങ്ങനെ പ്രതിരോധിക്കും, തൻ്റെ ജനതയെ എങ്ങനെ പ്രതിരോധിക്കും, അവരെ തൊട്ട് എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മലക്കുകളാണ് ഇവർ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതക്കും അറിയില്ല, ലൂത്ത് നബിക്കും ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പിന്നെന്ത് സംഭവിക്കുന്നത്? വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്. قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. 78-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വജാഅഹു ഖൗമുഹു, ലൂത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാഅഹു, ജാഅന വന്നു, ജാഅഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, ലൂത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഖൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത. എങ്ങനെ വന്നു? യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത്. മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു. യഅമലൂന സയ്യിആത്ത്, അവർ ദുർനടപ്പുകാരായിരുന്നു. ദുർനടപ്പുകാർ പറഞ്ഞാൽ അവർ സ്വവർഗ രതി ചെയ്യുന്ന ആളുകളായിരുന്നു. പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഗുരുതരമായ പാപം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ കണ്ട് ആ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് തൻ്റെ നാട്ടുകാർ ഓടി വരികയാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം അദ്ദേഹത്തോട് പറയുന്നത്, ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഹാ ഉലാ ഇ ബനാത്തി, ഇതാ എൻ്റെ പെൺമക്കളിതാ, ഹുന്ന അത്തുഹറുലക്കും, ഹുന്ന അവർ എൻ്റെ പെൺമക്കൾ, അത്തുഹറു അവരാണ് ഏറ്റവും പരിശുദ്ധിയുള്ളവർ, ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിക്കാലോ. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹുസൂനി, നിങ്ങളെന്നെ അപമാനിക്കരുത്, ഫി ലൈഫി, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ. അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ, ഒരു പുരുഷനും, റഷീദ്, വിവേകമുള്ള ഒരാളും നിങ്ങളെ കൂട്ടത്തിലില്ലേ. അപ്പോൾ ഈ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലായിട്ടില്ല? ലൂത്ത് നബിയുടെ ജനതക്കും മനസ്സിലായിട്ടില്ല അത് മലക്കുകളാണെന്നുള്ളത്. അവരെന്താ ചെയ്തത്? യുഹ്റഊന ഇലൈഹി, അല്ലെങ്കിൽ അതായത് യുബാദിറൂന യുസിരിഊന, വളരെ ധൃതിപ്പെടിച്ചു പെട്ട് ഇവരറിഞ്ഞപ്പോൾ ഓടി വരികയാണ് അവർ. യുരീദൂന അലിയാഫഹു ബിൽ ഫാഹിഷ. എന്താണ് ആ വരവിൻ്റെ ഉദ്ദേശം? ലൂത്ത് നബിയുടെ വീട്ടിലുള്ള അതിഥികളെ മ്ലേച്ഛമായ കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഓടിവരുന്നത്. അല്ലത്തിക്കാനു അമലൂനഹ, അതവർ ഇതിനു മുമ്പേ ചെയ്യുന്ന വൃത്തികേടും ദുർനടപ്പുമാണ്. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് വമിൻ ഖബ്ലുകാനു യഅമലൂന സയ്യിആത്ത്, മുമ്പന്നെ ഈ ഫാഹിഷത്ത് അവർ ചെയ്തിരുന്നു. എങ്ങനത്തെ ഫാഹിഷത്ത്? അല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് ഇതിനു മുമ്പ് ഒരാളും ചെയ്യാത്ത ഈ തോന്നിയാസം, ഈ വൃത്തികേട്, ഈ മ്ലേച്ഛമായ കാര്യം തുടങ്ങി വച്ചവരാരാണ്? ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ജനതയാണ്. അപ്പോൾ ലൂത്ത് നബി അവരോട് കേണപേക്ഷിക്കാണ്, യാ ഖൗമി ഹാ ഉലായി ബനാത്തി ഹുന്ന അത്ഹറുലക്കും, എൻ്റെ അതിഥികളെക്കാളും ഈ അതിഥികളെ മാനം കെടുത്തുന്ന, എന്നെ അപമാനിക്കുന്ന ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം കഴിച്ചു തരാലോ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ, അങ്ങനെ നിങ്ങളെന്ത് ചെയ്യും? അള്ളാഹനെ സൂക്ഷിക്കൂ, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്താതിരിക്കൂ. വലാ തഹ്സൂനി ഇൻദഹും, അലൈസ മിൻകും, നിങ്ങളെ കൂട്ടത്തിലില്ലേ റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനുമില്ലെന്ന് വെച്ചാൽ ഈ തോന്നിയാസം തടയുന്ന, അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, ഇത് ചെയ്യരുതേ എന്ന് പറയാൻ, ഫയൻഹാക്കും, അതിനു പറ്റിയൊരാൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ, ഒരു നന്മ പറയുന്ന, തിന്മയെ വിരോധിക്കുന്ന ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് പിന്നെ വളരെ കേണ് ചോദിക്കുകയാണ്. പിന്നെ ഏതായാലും ലൂത്ത് നബി അലൈഹി സ്സലാമിനും ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്സലാമിനും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല ഇതല്ലാൻ്റെ മലക്കുകളാണ്. അതുകൊണ്ടാണ് പിന്നെ മലക്കുകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു പേടിൻ്റെ ആശങ്കൻ്റെ വിഷയമല്ല, അത് ലൂത്ത് നബിക്കും മനസ്സിലായിട്ടില്ല. ഖുർആൻ വേറെ സൂറത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ നിങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്ത് നിനക്കറിയില്ലേ നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ഇന്നക്ക തഅലമു അന്ന നിസാ അന ലാ അറബലന ഫീഹിന്ന വലാ നസ്തഹീഹിന്ന, ഞങ്ങൾക്കൊരു താല്പര്യമില്ല നിൻ്റെ പെൺമക്കളെയോ സ്ത്രീകളെയോ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നെന്ത് ചെയ്യുന്നുണ്ട്, വ ഇന്നക്ക ല തഅലം മനുരീദ്, ഞങ്ങളുടെ ആവശ്യം എന്താന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ ലൂത്തെ. ലൈസലന ഖറദുൻ ഇല്ലാ ഫിദ്ദുഖൂർ വ അൻത തഅലം ദാലിക്, നിനക്കറിയാക്കളെ നിൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ദുക്കൂറുകൾ പുരുഷന്മാരെയാണ് ആവശ്യം എന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെന്തിനാ നീ ഞങ്ങളോട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് ആ ജനത ഇതേ വിഷയം വേറൊരധ്യായത്തിലൂടെ അവരുടെ സംസാരം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത അഭിമുഖീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു മഹാപ്രവാചകൻ അവരെ ശക്തമായി ഓർമ്മപ്പെടുത്തി താക്കീത് ചെയ്തു, എന്നിട്ട് ലോകത്തൊരാളും ചെയ്യാത്ത ദുർനടപ്പും തോന്നിയാസവും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ വരികയാണ്. തീർച്ചയായും ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, 77-ാമത്തെ വചനവും 78-ാമത്തെ വചനവും. 77-ാമത്തെ വചനത്തിൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണ്. സ്വവർഗരതിക്കാരായ മ്ലേച്ഛന്മാരായ അദ്ദേഹത്തിൻ്റെ ജനതയുടെ അവസ്ഥ അറിയുന്ന അദ്ദേഹം തൻ്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മനപ്രയാസപ്പെടുന്ന രംഗമാണ് 77-ാമത്തെ വചനത്തെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 78-ാമത്തെ ആയത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ചറിയുമ്പോൾ ആ നാട്ടുകാർ, ദുർനടപ്പുകാരായ നാട്ടുകാർ ധൃതിപ്പെട്ട് ഓടി, അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഓടി വരുന്നതും അവരോട് ലൂത്ത് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നതുമാണ്. തീർച്ചയായും ഈ രണ്ട് വചനങ്ങളും നമ്മൾ മനസ്സിലാക്കുക, അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന് മാത്രം അദൃശ്യമറിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന അതിഗുരുതരമായ ശിക്ഷ എന്താണെന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കും. ആത്യന്തികമായ വിജയം നന്മക്ക് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ബോധ്യമാകും. അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. അവതരണം ജംഷീർ സുലാഹി. സൂറ ഹൂദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ.
7: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
8: أعوذ بالله من الشيطان الرجيم.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ കേൾക്കുന്നത് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: ായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹ്സീമിലൂടെ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
2: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം, ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന എന്നോ അല്ല. വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന വാവിന് ശബ്ദുണ്ട്, അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വ ഉദ്ദാറ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ. എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ.
3: തബവ്വ ഉദ്ദാറ വൽ ഈമാന, വല്ലീമാനല്ല, വൽ ഈമാന മിൻ ഖബ്ലിഹിം
2: അല്ല, മിൻ ഖ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഖാഫ് വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്ന അതും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം.
3: മിൻ ഖബ്ലിഹിം
2: ബ ഇനെ ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം
3: യുഹിബ്ബൂന
2: അല്ല, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹിബ്ബൂന
3: മൻ ഹാജറ, മൻ ഹ
2: തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. നൂനിനെ കൃത്യമായിട്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം.
3: മൻ ഹാജറ ഇലൈഹിം
2: വല സാക്കിന മീമിന് ശേഷം വ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
3: ഇലൈഹിം വല. വല യജിദൂന
2: ജീമിന് കെസറാണ്. അലം യജിദിക്ക, ഇത് കേട്ടിട്ടുണ്ടാവും, അലം യജിദിക്ക തീമൻ, അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹർക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
3: വല യജിദൂന ഫീ സുദൂരിഹിം, സുദൂരിഹിം
2: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഇല നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
3: ഫീ സുദൂരിഹിം ഹാജതൻ, ഹ
2: തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്. ഹാജത്തല്ല, ഫി സുദൂരിഹിം ഹാജതൻ, ഹാജതം മിമ്മ. തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിക്കണം, ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ. ഹാജതം മിമ്മ ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. മിമ്മ ഊതു, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. മിമ്മ ഊതു വയുസിറൂന, വയുസിറൂന അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഒരിക്കലും സീനാവരുത്, യുസിറൂന അല്ല, യുസിറൂന, വയുസിറൂന, വയുസിറൂന. ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട്, ദാലിനേക്കാൾ കൂടുതൽ വരണം. വയുസിറൂന അലാ അൻഫുസിഹിം, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ. അലാ അൻഫുസിഹിം, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസിഹിം, അൻഫുസിഹിം വലോ, സാക്കിന മീമിന് ശേഷം വ, ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. വലൗ കാന ബിഹിം ഖസാസ, ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്, ഖ ശേഷം സ്വാദാണ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്. ഖസാസ, ഇവിടെ ഖസാസ എന്ന് പറയരുത്, ഖസാസ. വലൗ കാന ബിഹിം ഖസാസ, നിർത്തുമ്പോൾ ഖസാസ. തഅ്ന് സുക്കൂൻ നൽകിക്കൊണ്ട്, ഹഇന്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം. ഖസാസ. വമൻ യൂഖ, സാക്കിന നൂനു ശേഷം നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യൂഖ, ഖാഫിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ശുഹ നഫ്സി, ശുഹ, ശുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ശബ്ദമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. വമൻ യൂഖ ശുഹ നഫ്സി ഫഉലൈക, മദ്ദ് മുത്തസിൽ, ഫഉലൈക, ഫഉലൈക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക. ഹംസയൊന്നും കാണുന്നല്ല, ഫഉലൈക, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് കോതിപ്പോവും. അങ്ങനെയല്ല, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖർജ ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. سورة الحشر لا ഒൻപതാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിന്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും ഒൻപതാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം. ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്ക് അല്ലാ ഖൈറാ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32 ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 32 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഇനിത്തഖൈതുന്ന ഫല തഖ്ദഅ്ന ഫല തഖ്ദഅ്ന.

فلا تخضعن بالقول

فلا تخضعن بالقول فيطمع الذي فيطمع

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽഫാസി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.